0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.
1: മനുഷ്യ ജീവിതം ലളിത സുന്ദരമായാൽ അതനുഭൂതിദായകമാണ്. സ്വന്തം കാര്യങ്ങൾ എങ്കിലും അവനവനെ കൊണ്ടാവുന്നത് ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണകരമാണ്. ഒരു ദിവസം സബർമതി ആശ്രമ സങ്കേതത്തിൽ മഹാത്മാഗാന്ധിയെ കാണാനായി രണ്ട് വിദേശികളെത്തി. അവർ അവിടെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള കിണറ്റിൻകരയിൽ ഒരു വൃദ്ധൻ തുണികൾ അലക്കുന്നത് കണ്ടു. വൃദ്ധൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വിദേശികൾ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയുടെ ആശ്രമമല്ലേ, ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വന്നതാണ്, മഹാത്മാഗാന്ധി എവിടെ? ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അദ്ദേഹം താമസിയാതെ തന്നെ ഇവിടെ എത്തിച്ചേരും, വിശ്രമിക്കൂ, അദ്ദേഹം വരുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. വൃദ്ധൻ അവരെ അടുത്തുള്ള ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അദ്ദേഹം അലക്കുജോലിയിൽ വ്യാപൃതനായി, മറ്റൊന്നും ശ്രദ്ധിക്കാതെ. അലക്കു തീർന്നു. വസ്ത്രങ്ങൾ കഴുകിയത് ഉണക്കാനായിട്ട് വിരിച്ചു കഴിഞ്ഞപ്പോൾ വിദേശ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് ചെന്നു. വൃദ്ധൻ തിണ്ണയിലിരുന്നു. എന്നിട്ട് വിദേശികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഗാന്ധിജിയെ കാണുന്നത്? അവർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അവർ അദ്ദേഹത്തെ ഒന്ന് നോക്കി. വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് ആ ഗാന്ധിജി. വിദേശികൾക്ക് ആശ്ചര്യമായി. അവരെ നോക്കി ഗാന്ധിജി പറഞ്ഞു, അവനവൻ്റെ ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. ഗാന്ധിജി വീണ്ടും പറഞ്ഞു, ഒരാളുടെ ജീവിതം എത്രയോ സരളമായിരിക്കുന്നുവോ അത്രയും അയാൾ ലോകത്തെ സേവിക്കുവാൻ അർഹനായിത്തീരുന്നു. സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുവാൻ കഴിയും? ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും ഏതൊരാളെയും കൂടുതൽ കൂടുതൽ ഈശ്വരനോടടുപ്പിക്കുന്നു. കർമ്മങ്ങളൊന്നും ചെയ്യാതെ സമയം പാഴാക്കുന്നവർ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ്. കർമ്മങ്ങൾ സംശുദ്ധമായി ചെയ്ത് മറ്റാരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കാതെ സേവന നിരതയോടുകൂടി പ്രവർത്തിക്കുന്ന ദർശനമാണ് മഹാത്മാഗാന്ധിജിയിൽ നിന്നും ലോകം മനസ്സിലാക്കുന്നത്. സ്വന്തമായി ഒരു കർമ്മവും ചെയ്യാതെ എല്ലാം ആധുനിക യന്ത്രങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. കർമ്മം ചെയ്യാതെ വിലയേറിയ സമയം പാഴാക്കുന്നവർ കർമ്മനിരതയിലൂടെയും ലളിതമായ ജീവിതത്തിലൂടെയും ലോക ആരാധ്യനായി തീർന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ ഒരിക്കലെങ്കിലും ഓർക്കേണ്ടതാണ്.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചേങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി, യൂസഫലി കേച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിത, ആലാപനം വിജേഷ് ഗോപാൽ. തുടർന്ന് ഉദയഗീതം പി എൽ കൃഷ്ണരഞ്ജിനി പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗ്രാമകേരളം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി. വിഷാദ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. ഉച്ചയ്ക്ക് 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര. പൊള്ളലേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണമുണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം. ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 ഹലോ ഡോക്ടർ, മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ.

2:45 തിരയിപ്പൂക്കൾ, 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. നാലു മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മുറ്റത്തെത്തി ഉത്രാടം, രചന പത്തിയൂർ ശ്രീകുമാർ. രാത്രി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ. ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടുന്ന മലയാള കൃതികൾ, വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം പന്തളം വിപിൻ രാജ്. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പിലിനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്, ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 15.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, 3 മില്ലിമീറ്റർ മഴ പെയ്തു. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. നന്മയും സമത്വവും സമൃദ്ധിയും നിറഞ്ഞ മഹാബലിയുടെ സുവർണകാലത്തെ ഓർമ്മിക്കുന്ന മറ്റൊരു നക്ഷത്ര ദിനം പൂരാടം. ഇന്നും നാളെയും കഴിഞ്ഞാൽ തിരുവോണമായി. എല്ലാവരും ഇന്നത്തെ പൂക്കളമൊരുക്കാൻ തുടങ്ങിക്കാണുമല്ലോ. പൂരാട ദിനത്തിലെ ഈ പ്രഭാതം സ്നേഹവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് പൂക്കളായി വിരിയട്ടെ എന്നാശംസിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് കൂട്ടായി ഇതാ നമസ്തേ അനന്തപുരിയും. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് യൂസഫ് അലി കേച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിത പാരായണം ചെയ്യുന്നത് വിജേഷ് ഗോപാൽ.

യൂസഫ് അലി കേച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് വിജേഷ് ഗോപാൽ.

0: പ്രിയ ശ്രോതാക്കളുടെ പ്രഭാതങ്ങളെ ധന്യമാക്കാൻ ഇതായെത്തി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് പി എൽ കൃഷ്ണരഞ്ജനി പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകല ചിങ്ങോലി, സംഗീതം കൊല്ലം ശരത്ചന്ദ്രൻ. ആദ്യ ഗാനം മലയജ സൗഗന്ധ ശീതള സ്പർശമായി എന്ന് തുടങ്ങുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM ആണ്, 101.9. ഇനി പ്രഭാതഭേരിയിലേക്ക്.

പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ നാളെ 100 ദിവസം പൂർത്തിയാക്കും. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളിലെ ക്രമക്കേടുകൾ വി

0: ദിവസം പൂർത്തിയാക്കും. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളിലെ ക്രമക്കേടുകൾ പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ നാളെ 100 ദിവസം പൂർത്തിയാക്കും. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളിലെ ക്രമക്കേടുകൾ ആഘോഷത്തിന് ഇന്ന് തുടക്കമാകും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിൽ നഗരത്തിലും പുറത്തുമായി 35 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുക. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. SSLV, PSLV, IBM എന്നീ 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ 37 പേർക്ക് പരിക്കേറ്റു. ഭൂകമ്പ മാപിനിയിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ദേവ്ദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ 5-300 റൺസ് എന്ന നിലയിൽ. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: ഓണത്തിന്റെ നിറങ്ങൾക്ക് പിന്നിൽ താളാത്മകമായ ഒരു ശബ്ദമുണ്ട്. കൈത്തറിയുടെ ഓണം ഓടുന്ന താളം. കസവുമുണ്ടോ സാരിയോ കടയിലെത്തുന്നതിന് പിന്നിൽ തറയിൽ മണിക്കൂറുകളോളമുള്ള അധ്വാനമുണ്ട്. അത് കേരളത്തിന്റെ ആഘോഷങ്ങളുടെ തന്നെ ഊടും പാവും ചേർക്കലാണ്. കേരളത്തിലെ കൈത്തറി മേഖല സാമ്പത്തികമായി മാത്രമല്ല, ജനസംഖ്യാപരമായും സാങ്കേതികപരമായും സാംസ്കാരികമായും പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഓണക്കാലത്ത് വിപണിയിലെ ഡിമാൻഡും ഉൽപാദകർക്ക് ലഭിക്കുന്ന വരുമാനവും തമ്മിലുള്ള അന്തരം വളരെ രൂക്ഷമാണ്. പല കൈത്തറി സൊസൈറ്റികൾക്കും ഇത് വെറും ഉത്സവ സീസണല്ല, മറിച്ച് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ജാലകമാണ്.
2: ഈ കൈത്തറി വ്യവസായം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംരക്ഷണ വ്യവസായമാണ്.
3: കേരള സംസ്ഥാന കൈത്തറി നെയ്ത്ത് തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തവം ബാലകൃഷ്ണൻ:
2: അവരുടെ സഹായം കൊണ്ട് നിലനിൽക്കുന്ന ഒരു വ്യവസായമാണ് കൈത്തറി. ആ പഴയ രീതിയിലുള്ള സഹായങ്ങൾ അങ്ങനെ കിട്ടുന്നില്ല. അവർക്ക് കിട്ടിവരുന്ന ചില ആനുകൂല്യങ്ങളെല്ലാം ഇപ്പം കുറഞ്ഞ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് അടക്കമുള്ള അവർ കൃത്യമായിട്ടല്ല അതൊന്നും കൊടുക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ചോളം തൊഴിലും കൂലിയും കുറഞ്ഞിരിക്കാൻ, വരുമാനം എല്ലാം കുറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സഹകരണ സംഘങ്ങളാണ് കൈത്തറി മേഖലയിൽ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ കീഴിലെ ആൻഡെക്സ് എന്ന് പറയുന്നത് സഹകരണ സൊസൈറ്റികളുടെ, സാധാരണ സൊസൈറ്റികളുടെ അപ്പർ സൊസൈറ്റിയാണ് ആൻഡെക്സ്. പിന്നെ ഒറ്റത്തറി കൈത്തറി തൊഴിലാളികളെ, അതാണ് ഹാൻവീവ്. ഈ 2 സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അവരാണെങ്കിൽ ആൻഡെക്സ് തുണി വാങ്ങിയ വഴിയിൽ കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് കോടികൾ കൊടുക്കാറുണ്ട്. അതിനെല്ലാം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആഭ്യന്തര മാർക്കറ്റിൽ വിൽക്കാൻ സഹകരണ സംഘങ്ങൾക്ക് നൂല് വാങ്ങാൻ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ബുദ്ധിമുട്ട്. അപ്പോൾ അതിനൊന്നും ശേഷിയില്ല. അപ്പോൾ അതെല്ലാം ബാങ്ക്, അത്തരം കാര്യങ്ങൾ ബാങ്ക് മുഖാന്തരം സഹായങ്ങൾ കിട്ടിയാൽ അവർക്കത് പറ്റും. അതെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്.
1: സർക്കാരിന്റെ കൈത്തറി റിബേറ്റ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. എന്നാൽ റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി സൊസൈറ്റികൾ പരാതിപ്പെടുന്നു.
4: റിബേറ്റിന് കൊടുക്കുന്ന നമുക്ക് സ്റ്റാളോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്ക് റിബേറ്റ് കിട്ടുന്നത്.
3: കസ്തൂർബ കൈത്തറി സഹകരണ സംഘം സെക്രട്ടറി അരവിന്ദ് ജെ:
4: എന്നാൽ നമ്മള് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മള് റിബേറ്റ് എഴുതി ഡിസ്കൗണ്ട് ചെയ്താണ് നമ്മുടെ സാധനം 20% ഡിസ്കൗണ്ട് ചെയ്താണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ സംഘത്തിന് ലാഭം എന്ന് പറയാൻ 13% ലാഭമായിട്ടാണ് നമ്മൾ സംഘം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഏറ്റവും സംഘത്തെ ഉൽപ്പന്നത്തിന്റെ 13% നമ്മുടെ ലാഭം. അപ്പൊ അതിൽ തന്നെ നമ്മൾ 20% റിബേറ്റ് കഴിച്ചാണ് കൺസ്യൂമറിന് കൊടുക്കുന്നത്. അതിന്റെ തന്നെ നമുക്ക് പൈസ ഗവൺമെന്റ് തരേണ്ടതാണ്. എന്നാലും അത് ഒരു 2-3 വർഷം എടുത്താണ് നമുക്ക് പൈസ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന് നമ്മുടെ സംഘം വളരെ കടത്തിലും നഷ്ടത്തിലാണ്. തൊഴിലാളികൾക്ക് നമുക്ക് കൂലി കൊടുക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നമുക്ക് അനുഭവിക്കുന്നത്.
1: കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സാമ്പത്തിക അവലോകനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപകാല പഠനം കണക്കാക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ സംസ്ഥാനത്തെ നെയ്ത്തുകാരുടെ എണ്ണം 37% കുറഞ്ഞു എന്നാണ്. കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ നെയ്ത്ത് കേന്ദ്രങ്ങളിലൊന്നിൽ 75 നെയ്ത്തുകാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
5: നെയ്ത്ത് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതോറും 25% നെയ്ത്തുകാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്.
3: കൈത്തറി സൊസൈറ്റി സെക്രട്ടറി പെരിങ്ങമല സന്തോഷ്:
5: പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല. ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ 35-60 വയസ്സുള്ള ആൾക്കാരാണ് ഉള്ളത്. അതിൽ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ഒരാളും ഈ നെയ്ത്ത് പഠിക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിലും വരുന്നില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഓൾ ഓവർ കേരള അതിൽ പുതിയ ജനറേഷൻ എന്തായാലും ഇതിലേക്ക് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ഡിഗ്നിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതിനൊരു എന്താ ഒരു മഹത്വം ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പുതിയ ആൾക്കാരെ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് ആക്കി മാറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടി പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓരോ ദിവസവും നമ്മള് മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്.
1: കുറഞ്ഞ വേതനം കാരണം പുരുഷന്മാർ നെയ്ത്ത് ഉപേക്ഷിക്കുന്നതിനാൽ സ്ത്രീകളാണ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും. ഇത് കൈത്തറിയെ സ്ത്രീകളുടെ ഉപജീവന മാർഗത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുടെയും ഭാഗമാകുന്നു.
6: ആണുങ്ങൾ നിൽക്കാത്തത് ഈ കൂലി ആയതോ, ഈ സൈസിന് ഈ കൂലിയേ ഉള്ളൂ. പക്ഷെ അവര് ചെയ്യുന്നത് നേരെ തറിയാണ്. അവരിപ്പോ അവിടെ ഉണ്ട്, കുറച്ചുപേരുണ്ട്
3: കൈത്തറി തൊഴിലാളിയായ കുമാരി.
6: പക്ഷെ അവര് നെയ്യുന്നത് സാരി, തെറ്റുമുണ്ടും സാരിയും കവണിയും ഒക്കെയാണ് അവര് നെയ്യുന്നത്. അത് നല്ല കൂലിയുണ്ട് അതിന്. അതിന് അവർക്ക് ആവശ്യമായ കൂലികൾ കൊടുക്കുന്നുണ്ട്, അപ്പോഴപ്പോഴ കൂട്ടി കൊടുക്കും. പക്ഷെ സ്ത്രീകൾക്കില്ല. സ്ത്രീകളെന്ന് പറയുമ്പോൾ ഒരു 4-5 പേര് ഈ കവണി നെയ്യുന്നവരുണ്ട്. അവരെ വിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം യൂണിഫോം തന്നെ നെയ്യണം. കാരണം വെച്ചാൽ ആണുങ്ങൾ നെയ്യുന്നത് അറിയില്ലേ വരില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് കൂടുതലും നേരിയത് അറിയാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ യൂണിഫോമാണ് നെയ്യുന്നത്. സ്ത്രീകൾ കൂടുതലും യൂണിഫോമാണ് നെയ്യുന്നത്. ശമ്പളം എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം നെയ്യുന്നതിന് 1 മീറ്റർ നെയ്യുന്നതിന് 52-53 എന്താ ഉള്ളു. അത് ഒട്ടും തീരെ കുറവാണ്. 1 മീറ്റർ ഒരു ദിവസം ജോലി കൂടുതൽ ചെയ്യുന്നവരൊക്കെ രാവിലെ മുതൽ 6-7 മണി മുതൽ ജോലി ചെയ്ത് 5-6 മണി വരെ തിരിച്ചു ചെയ്യാന്നുണ്ടെങ്കിൽ 10 മീറ്റർ ഒക്കെ ചെയ്യാം. ഞാൻ ഒരു 3-4 മീറ്റർ ഒക്കെ ചെയ്യുള്ളൂ. എന്നെക്കൊണ്ട് അതേ പറ്റി.
1: സാധാരണ കസവുമുണ്ടിലും നേരിയത് സാരിയിലും മാത്രം കൈത്തറി ഇപ്പോൾ ഒതുങ്ങുന്നില്ല. സമകാലിക ട്രെൻഡിനനുസരിച്ചുള്ള ഷർട്ടുകൾ, മറ്റ് തുണിത്തരങ്ങൾ, പുതിയ വർണ്ണ കോമ്പിനേഷനുകൾ എന്നിവയിൽ ഡിസൈനർമാർ പരീക്ഷണം നടത്തുന്നു. കുത്താമ്പുള്ളി, ഇരവന്തോടി, തിരുവല്ലുവാമല എന്നിവിടങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങൾ എങ്ങനെ സമകാലിക ഫാഷനിലേക്ക് കൊണ്ടുവരാമെന്നും യുവാക്കൾക്കിടയിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്നും പല പരീക്ഷണങ്ങൾ കേരളമൊട്ടക്ക് നടന്നുവരുന്നു.
7: അരവിന്ദ് എന്റെ പേര്. ഞാനിവിടെ ഒരു സ്ഥാപനം എത്തിക്കൊണ്ടിരിക്കുകയാണ്, കുത്താമ്പള്ളി എന്ന ഗ്രാമത്തിലാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നോർമലി എല്ലാവരും കസവുമുണ്ട്, കസവ് സാരി, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, ചുരിദാർ, എല്ലാ ഐറ്റംസും നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാറുണ്ട് പണ്ട് മുതൽ തന്നെ. എല്ലാവരും നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ പുതിയ തലമുറ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഒരു പുതുമയായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കസവുമുണ്ടിൽ തന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ഓരോ കൊല്ലം ഓരോ ട്രെൻഡായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കൊല്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ കലംകാരി എന്ന ഡിസൈൻ ആയിരുന്നു. അത് നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി നമ്മൾ സെറ്റാക്കാണ് അതേപോലെ ധോത്തി, ഷർട്ട് അങ്ങനത്തെ സെറ്റ് ആക്കാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജിമിക്ക് കമ്മല്. ഓരോ കൊല്ലം ഓരോ ട്രെൻഡിംഗ് ആയിട്ടാണ് വന്നത്. ഇപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഓണ അല്ലേ. ഇപ്പൊ ഈ കൊല്ലം ശംഖുപുഷ്പം എന്ന ഒരു മോഡലും കൂടിയാണ് ഇപ്രാവശ്യം ചെയ്തത്. അതുകൂടാണ്ട് കഥകളി, അത് നമ്മൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടിയാണല്ലോ. ശംഖുപുഷ്പമാണ് ഇപ്പൊ പുതിയതായിട്ട്. പിന്നെ മൾക്ക് കോട്ടൺ പോലുള്ള സാരി, അങ്ങനെ ഓരോ ജനറേഷൻ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് പുതിയ പുതിയ ഓരോ ഡിസൈനാണ് ഉപയോഗിക്കുന്നവര്. അപ്പൊ അവർക്ക് ട്രെൻഡായിട്ട് പോകണം. ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു ഡ്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആ ഡ്രസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കലും ഇതൊന്നും ഇല്ലല്ലോ. ഒറ്റ തവണയാണ് ഫോട്ടോ എടുക്കുക. ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്, പിന്നെ വേറെ ഫംഗ്ഷൻ പോകാൻ വേറെ ഡ്രസ്സാണ് പുതിയ തലമുറ ചോദിക്കുന്നത്. അതെന്താ പറഞ്ഞാൽ ട്രെൻഡാണ്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലൂടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ തുണിയ തരങ്ങളടക്കം മാറിക്കൊണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നെയ്ത്തുകാരുടെയും കരകൗശല വിദഗ്ധരുടെയും വാർഷിക വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഈ മാസം ഒരു കൈത്തറി സാങ്കേതിക കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ പ്രഖ്യാപനം മാത്രമാകാതെ ഓരോ നെയ്ത്തുകാരിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് വെല്ലുവിളി.
8: കേരളത്തിലെ കൈത്തറി വ്യവസായ മേഖല പൊതുവെ ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്.
3: സംസ്ഥാന കൈത്തറി ഉപദേശക സമിതി അംഗം വി ആർ പ്രതാപൻ.
8: നേരത്തെ വിദേശ കയറ്റുമതി വലിയ തോതിലുണ്ടായിരുന്നു. വിദേശ കയറ്റുമതി നിലച്ചു എന്ന് തന്നെ പറയാം. കണ്ണൂർ, എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് പ്രധാനമായും കൈത്തറി തൊഴിലാളികൾ സജീവമായുള്ളത്. ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൈത്തറി ഉൽപ്പാദനം നടക്കുന്നത്. ഓണക്കാലത്ത് ധാരാളം ആളുകൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഗവൺമെന്റ് കൈത്തറി വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനായി റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനം കുറവാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൈത്തറി മേഖലയുടെ ഉൽപ്പാദനം കുറഞ്ഞു. നാമമാത്രമായ തൊഴിലാളികൾ ഈ മേഖലയെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. പലപ്പോഴും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ്, ചായം മുക്കാനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത, കസവിന്റെ ലഭ്യതയിലെ പ്രശ്നങ്ങൾ, വിദഗ്ധരായ തൊഴിലാളികളുടെ അഭാവം, ഇതെല്ലാം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഹാൻവീവും ഹാൻഡെക്സും, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ടെക്സ്റ്റൈൽ കോർപ്പറേഷനും, അതിനപ്പുറമായി കേരളത്തിൽ ഏതാണ്ട് 500-ലധികം വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളും, സഹകരണ സംഘങ്ങളിലും ഹാൻവീവിലും ഹാൻഡെക്സിലും പെടാത്ത

ആൻഡക്സും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ടെക്സ്റ്റൈൽ കോർപ്പറേഷനും അതിനപ്പുറമായി കേരളത്തിലെ ഏതാണ്ട് 500+ വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളും സഹകരണ സംഘങ്ങളിലും ഹാൻഡ്വീവിലും ഹാൻഡെക്സിലും പെടാത്ത 1000+ വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളും

പങ്കുചേരാൻ കഴിയുമോ എന്നതാണ്. ഓണം എല്ലാവരും ഒരുപോലെ ആകുന്ന ആഘോഷമാണെങ്കിൽ അതിന്റെ ഭാവിയിൽ പാരമ്പര്യം സംരക്ഷിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഒരു സ്ഥാനം നൽകേണ്ടതുണ്ട്. ആ ആഘോഷ ഗാനങ്ങൾക്ക് കൈത്തറിയുടെ താളവും ഓണക്കോടിയുടെ പുതുമയും ഉണ്ടാകട്ടെ.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം. ആകാശവാണി
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9-ാമത് ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് 2 ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്രതാരം കുഞ്ചാക്കോബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്രതാരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്താകെ 8,000-ത്തോളം കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തിരിതെളിച്ച് കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21-ന് കോവളത്ത് നിന്ന് ആരംഭിച്ച് ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന

0: പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 170,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറികടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
0: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTCയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ KSRTC ഒരുക്കുന്നത്. ബസ്സുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി

0: ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഹംഗറിയിലെ നാഗിക നിസയിൽ ഈ വർഷത്തെ കലിസ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഇന്ത്യയുടെ 19-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ചാമ്പ്യനായി. ടൂർണമെന്റിന്റെ 9-ാമത്തെയും അവസാനത്തെയും റൌണ്ടിൽ ജർമ്മനിയുടെ വാഡിം പെട്രോസ്കിയെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷ് ചാമ്പ്യനായത്. ഏറ്റവും പുതിയ ഫിഡെ റാങ്കിംഗിൽ 2673 റേറ്റിംഗോടെ പ്രാണേഷ് 44-ാം സ്ഥാനത്താണ്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്തതിന് സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നടയടയ്ക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മേഘം.

നമസ്തേ അനന്തപുരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി. നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഓരോ ഓവറിൽ 6 സിക്സർ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു, ആരാണ് അദ്ദേഹം? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഓരോ ഓവറിൽ 6 സിക്സർ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു, ആരായിരുന്നു അദ്ദേഹം? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കുള്ള അറിയിപ്പുകളാണ്.
2: കാർഷിക മേഖലാ വാർത്തകൾ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെയും നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഇന്ന് രാവിലെ 10:00 കാട്ടാക്കട മൃഗാശുപത്രിയിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വിജയ് നിർവഹിക്കും. ഈ ചടങ്ങിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെയും ഏറ്റവും കൂടുതൽ ഉരുക്കളെ വളർത്തുന്ന ക്ഷീരകർഷകരെയും ആദരിക്കുന്നു. 5 കിലോ കാലിത്തീറ്റ, കാൽസ്യം ടോണിക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്ക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, കന്നുകുട്ടികൾക്കുള്ള വിരമരുന്നുകൾ, അകിടുരോഗ നിയന്ത്രണ മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബാഹ്യപരാധ മരുന്നുകൾ എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കുത്തിവയ്പ്പിന് വിധേയമാക്കിയ ഉരുക്കളുടെ ഉടമകൾ അതിന്റെ രേഖകളുമായി കാട്ടാക്കട വെറ്റിനറി ഹോസ്പിറ്റലിലെത്തി ഇന്നും നാളെയുമായി സൌജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാർ എസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447863474. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0487 29 61 457 എന്ന നമ്പറിൽ വിളിക്കാം. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന 1 സെപ്റ്റംബർ 5:00 മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089 391 201. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188 223 584. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി 31 മാസം 2 മണിക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു.

ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446 981320.

ഇരിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446 981320.

0: ഇനി ഇന്നത്തെ ചരിത്രവിശേഷം നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: വരാഹഗിരി വെങ്കിട്ടഗിരി എന്ന വിവിഗിരി ഇന്ത്യയുടെ നാലാമത്തെ രാഷ്ട്രപതിയായി 1969 August 24 ഔദ്യോഗികമായി ചുമതലയേറ്റത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന അതീവ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പും ഭരണകാലവും. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദ്യോഗിക പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഏക രാഷ്ട്രപതിയാണ് വിവിഗിരി. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച 14 പ്രമുഖ ബാങ്കുകളുടെ ദേശസാൽക്കരണം, രാജാക്കന്മാരുടെ പ്രീവി പേഴ്സ് നിർത്തലാക്കൽ എന്നിവ നടപ്പിലാക്കിയത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും

0: സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഇനി യേശുദാസ് പാടിയൊരു ഗാനമാണ് ചിത്രം വിറ്റ്നസ്. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികൾക്കും ഓണസദ്യ കഴിക്കാം. ഇതേക്കുറിച്ച് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി സംസാരിക്കുന്നു.
3: ഏകദേശം 20% പ്രമേഹ രോഗികളുണ്ട് കേരളത്തിൽ. എന്നാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ അത് 8% മാത്രമാണ്. നമ്മുടെ ആഹാര രീതികളും അലസമായ ജീവിത രീതികളുമൊക്കെയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. നമുക്ക് വേണ്ട ആകെ കലോറി ഊർജ്ജത്തിൽ 45% മാത്രം ധാന്യങ്ങളിൽ നിന്ന് ലഭിച്ചാൽ മതി. മാംസ്യത്തിൽ നിന്നും 14 മുതൽ 15%, കൊഴുപ്പിൽ നിന്നും 30% അതിൽ കുറവോ മതിയാകും. പക്ഷേ കണക്കുകൾ പ്രകാരം നാം കഴിക്കുന്ന അന്നജത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഏകദേശം 50 മുതൽ 70% വരെ ഊർജ്ജം ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മാംസ്യം വളരെ കുറവായി കഴിക്കുന്നു. 15% ലഭിക്കേണ്ടയിടത്ത് 6 മുതൽ 9% വരെ മാത്രമാണ് മാംസ്യത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളുടെ ആഹാര രീതി നോക്കിയാൽ പോഷകസമൃദ്ധമായ ആഹാരങ്ങളായ തവിടോടുകൂടിയ ധാന്യങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ മതിയായ അളവിൽ കഴിക്കുന്നില്ല. അതേസമയം സംസ്കരിച്ച ഭക്ഷണങ്ങളുടെയും ഫാസ്റ്റ് ഫുഡുകളുടെയും ഉപയോഗം കാരണം കലോറി കൂടുതലായി കഴിക്കുന്നു. ഇക്കാരണങ്ങളാൽ തന്നെ പ്രമേഹ രോഗികളുടെ എണ്ണവും ദിനം പ്രതി കൂടിവരുന്നു. ഓണക്കാലം അടുക്കുമ്പോൾ പ്രമേഹ രോഗികളുടെ എണ്ണവും മിക്ക രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ക്രമാതീതമായി കൂടാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രമേഹ രോഗികൾക്കും ഓണസദ്യ ആസ്വദിക്കാം, ഓണക്കാലം ആഘോഷകരമാക്കാം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. രക്തത്തിലെ പഞ്ചസാര മിതമായി നിർത്തിയാൽ നാം പ്രമേഹത്തിന് പേടിക്കേണ്ടതില്ല. പക്ഷേ പലരും ഇതിനെ അവഗണിക്കുന്നു, കൃത്യമായ രക്തപരിശോധന നടത്തുന്നില്ല. ആദ്യപടിയായി നാം ചെയ്യേണ്ടത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉത്സവകാലമാകുന്നതിന് മുൻപ് നോക്കുക. ദിവസേന നോക്കേണ്ട ആവശ്യമുള്ളവർ അത് മുടങ്ങാതെ ചെയ്യുക. വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കാനും വിശപ്പടക്കാൻ മാത്രം ആഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക. അമിതമായി കഴിക്കരുത്. അന്നജം അടങ്ങിയ ആഹാരം നമ്മെ ഊർജ്ജസ്വലരായിരിക്കാൻ സഹായിക്കുമെങ്കിലും പ്രമേഹ രോഗികൾ ശ്രദ്ധാപൂർവം ഇത് കഴിക്കണം. ധാന്യങ്ങളായ അരി, ഗോതമ്പ്, ഓട്സ്, ചെറുധാന്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ പ്രമേഹ രോഗികൾക്ക് ഉത്തമം. നുറുക്കു ഗോതമ്പ്, ചമ്പാവരി, തവിടോടുകൂടിയ ഗോതമ്പ് പൊടി, ചാമയരി, കമ്പ്, ചോളം, തിന എന്നിവയെല്ലാം പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ ധാന്യങ്ങളാണ്. മിതമായി കഴിക്കണമെന്ന് മാത്രം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അന്നജത്തിനോടൊപ്പം തീർച്ചയായും മാംസ്യം അടങ്ങിയ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം. പ്ലേറ്റിൽ പകുതി പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാനും മറക്കരുത്. ഇവ പാചകം ചെയ്യുമ്പോൾ തേങ്ങയും എണ്ണയും ആവശ്യത്തിന് മാത്രം ചേർക്കുക. അമിതമായി തേങ്ങയും എണ്ണയും തേങ്ങാപ്പാലും ചേർക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഓണസദ്യ ഒരു സമീകൃത ആഹാരമാണ്. അളവ് മിതമായി കഴിക്കണമെന്ന് മാത്രം. പായസം ഓണസദ്യയിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. ചെറുധാന്യ പായസം, ചമ്പാപ്പച്ചടി പായസം, പയറു പായസം എന്നിവയിൽ ഏതെങ്കിലുമാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. മധുരം കുറച്ചാകാനും കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും മറക്കരുത്. പഞ്ചസാര, ശർക്കര, കരിപ്പട്ടി, ബ്രൌൺ ഷുഗർ എന്നിവയിൽ ഏതാണെങ്കിലും ഏകദേശം ഒരേ കലോറി മൂല്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അളവ് കുറച്ചു മാത്രം മതി. ഓണക്കാലത്തും വ്യായാമം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കും. കൂടാതെ കൃത്യസമയത്ത് ഉറങ്ങാനും പ്രമേഹത്തിന്റെ മരുന്നുകൾ കഴിക്കുന്നവർ അത് മറക്കാതിരിക്കാനും ശ്രദ്ധിക്കണം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികൾക്കും ഓണസദ്യ കഴിക്കാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാ

0: കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
2: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
2: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
2: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
0: തീർന്നില്ല മോളെ.

0: ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
3: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
4: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
3: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
5: ഇനി കേൾക്കൂ
6: തൊഴിൽ ദർശനം.
7: സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഒഡീഷയിലുള്ള റൂർക്കേല സ്റ്റീൽ പ്ലാന്റിലാണ് അവസരം. ITI-ക്കാർ 421, ഡിപ്ലോമക്കാർ 414, ബിരുദധാരികൾ 275 എന്നിങ്ങനെയാണ് യോഗ്യത തിരിച്ചുള്ള ഒഴിവ്. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ യോഗ്യത നേടിയവർക്കാണ് അവസരം. ട്രേഡ് അപ്രന്റീസ് ട്രേഡ് തിരിച്ചുള്ള ഒഴിവ്: AOCP 10, COPA 56, ഡീസൽ മെക്കാനിക് 10, ഇലക്ട്രീഷ്യൻ 100, ഫിറ്റർ 100, ടൂൾ ആൻഡ് ഡൈ മേക്കർ 10, ഇലക്ട്രോണിക്സ് മെക്കാനിക് 15, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 10, LACP 10, മെഷീനിസ്റ്റ് 10, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 10, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC 10, ടർണർ 15, വെൽഡർ 15, ICTCM 10, സെൻട്രൽ AC പ്ലാന്റ് മെക്കാനിക് 10, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് 10, മാനുഫാക്ചറിംഗ് പ്രോസസ് കൺട്രോൾ ആൻഡ് ഓട്ടോമേഷൻ 10. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിൽ ITI. ടെക്നീഷ്യൻ അപ്രന്റീസ് വിഷയങ്ങളും ഒഴിവും: സിറാമിക് ടെക്നോളജി 5, കെമിക്കൽ 10, സിവിൽ 40, കമ്പ്യൂട്ടർ സയൻസ് 15, EEE 5, ഇലക്ട്രിക്കൽ 90, മെക്കാനിക്കൽ മെക്കട്രോണിക്സ് 90, മെറ്റലർജി 20, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ 20, ഇൻഫർമേഷൻ ടെക്നോളജി 25, ഓട്ടോമൊബൈൽ 10, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 10, നേഴ്സിംഗ് ഫിസിയോതെറാപ്പി 4, മെഡിക്കൽ ലാബ് ടെക്നോളജി 6, റേഡിയോളജിക്കൽ ടെക്നോളജി 4, എക്സ്റേ ടെക്നോളജി 10, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി 4, ഫാർമസി 6. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിഷയങ്ങളും ഒഴിവും: സെറാമിക് ടെക്നോളജി 5, കെമിക്കൽ 10, സിവിൽ 10, കമ്പ്യൂട്ടർ സയൻസ് 10, EEE 10, ഇലക്ട്രിക്കൽ 15, മെക്കാനിക്കൽ മെക്കട്രോണിക്സ് 30, മെറ്റലർജി 10, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ 10, ഇൻഫർമേഷൻ ടെക്നോളജി 10, ഓട്ടോമൊബൈൽ 10, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 10, ആർട്സ് വിഷയങ്ങൾ 40, സയൻസ് 15, കൊമേഴ്സ് 10, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 10, നേഴ്സിംഗ് 20, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 10. യോഗ്യത: ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് PGDCA മറ്റു വിഷയങ്ങളിലേക്ക് ബിരുദവും. പ്രായം 2026 ഓഗസ്റ്റ് 31, 18-28 വയസ്സിനും ഇടയിൽ. സെപ്റ്റംബർ 1 മുതൽ 26 വരെയുള്ള തീയതികളിലാണ് വാക്കിൻ നടക്കുക. സ്ഥലം: സെൻട്രൽ റീക്രിയേഷൻ റൂം, ട്രെയിനീസ് ഹോസ്റ്റൽ, സെക്ടർ 5, റൂർക്കേല, 769002, ഒഡീഷ. വിലാസം ഒരിക്കൽ കൂടി: സെൻട്രൽ റീക്രിയേഷൻ റൂം, ട്രെയിനീസ് ഹോസ്റ്റൽ, സെക്ടർ 5, റൂർക്കേല, 769002, ഒഡീഷ. ITIക്കാർക്ക് https://apprenticeshipindia.org എന്ന പോർട്ടലിലും ഡിഗ്രി ഡിപ്ലോമക്കാർക്ക് https://nats.education.gov.in എന്ന പോർട്ടലിലും അപേക്ഷിക്കണം. പോർട്ടൽ വിലാസങ്ങൾ ഒരിക്കൽ കൂടി: ITIക്കാർക്ക് https://apprenticeshipindia.org, ഡിഗ്രി ഡിപ്ലോമക്കാർക്ക് https://nats.education.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 25. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sail.careers.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://sail.careers.com.
6: തൊഴിൽ ദർശനം.
8: ഈ
5: ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ.

0: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാനലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
1: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നത്?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ. ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്. 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്. ഓണം ബോണസ് കൂപ്പൺ. ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ. അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
0: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
3: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ. 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ. ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഫോൺ ഞാൻ പറയാം.
4: എന്നാ പറയാം?
6: 90 73 503.
7: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
7: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടപ്പിള്ളി ഏജൻസീസ്.
8: ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയതാണ് ലവ് സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
4: ഗ്രാമ കേരളം.
5: ഓണം വന്നേ ഓണം. അന്നത്തെ ഓണം ഭാഗം 3.
4: ഓണം തനത് രുചിയുടെ വീണ്ടെടുപ്പിന്റെ ആഘോഷമാണെന്ന് പറയാം. പുതുതലമുറയിൽപ്പെട്ടവരിൽ നല്ലൊരു ഭാഗത്തിനും ഒട്ടും പരിചിതമല്ലാത്ത വിഭവങ്ങളുടെ കലവറയാണ് ഓണം തുറന്നിടുന്നത്. പ്രകൃതി കനിഞ്ഞേകുന്ന ഫലങ്ങളാണ് ഓണത്തിന്റെ വിഭവങ്ങളായി മാറുന്നത്. ഓണം ഉണ്ണുന്നതിനായി നെൽപ്പാടങ്ങൾ കർക്കിടക കുളിരണിഞ്ഞ് സ്വർണവർണ്ണങ്ങളേന്തി നിൽക്കും. ഓണമുണ്ണാനുള്ള അരിയാണ് മഴ നനഞ്ഞ് പരസ്പരം പുണർന്നു നിൽക്കുന്ന നെൽച്ചെടികൾ കരുതി വെച്ചിരിക്കുന്നത്. അവ കർക്കിടകത്തിൽ തന്നെ കൊയ്യുന്നു. കർഷക തൊഴിലാളികളിൽ തന്നെ സ്ത്രീകളാണ് കൊയ്ത്തുകാരിൽ അധികവും. കൊയ്ത്തിന്റെ വേഗതയ്ക്കായി അവർ ഉറക്കെ പാടും, താഴ്ത്തി കൊയ്യടി പെണ്ണാളെ, താളത്തിൽ കൊയ്യടി പെണ്ണാളെ. കൊയ്തെടുക്കുന്ന നെൽച്ചെടികളെ കെട്ടി കറ്റകളാക്കി മെതിക്കളങ്ങളിൽ എത്തിക്കുന്നത് പുരുഷ തൊഴിലാളികളും. ചവിട്ടി മെതിച്ച് കൂനകളാക്കി അളക്കുന്നു. അളവിൽ 1/7 തൊഴിലാളിക്കുള്ള കൂലി. അതിന് പദം എന്ന് പറയും. തൊഴിലാളിക്ക് ലഭിക്കുന്ന പദമാണ് അവൻ ഓണസദ്യയ്ക്കായി ഉപയോഗിക്കുന്നത്. അതിനാൽ ഉടമയ്ക്കും തൊഴിലാളിക്കും ഓണത്തിന്റെ ചോറ് പുത്തരി കൊണ്ടുണ്ടാക്കുന്നത് തന്നെ. ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ തലമുറയിൽപ്പെട്ടവരുടെ മനസ്സ് മയിൽപ്പീലി വിടർത്തുന്നത് പോലെ പ്രഫുല്ലമാകും. കാരണം അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ ലഭിക്കുന്നത് ഓണക്കാലത്ത് മാത്രമാണ്. ഓണവിഭവങ്ങൾക്കായി പ്രകൃതി ഒട്ടേറെ ഫലങ്ങൾ മക്കൾക്കേകുന്നു. മത്തനും കുമ്പളവും പടവലവും വെള്ളരിയും പാവലുമെല്ലാം തങ്ങളുടെ വള്ളികളിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ച ഫലങ്ങൾ ഓണത്തിനേകുന്നു. ചീരയും മുരിങ്ങയും ചേനയും ചേമ്പും എന്നു വേണ്ട, ഓണസദ്യയ്ക്ക് വേണ്ടുന്നതെല്ലാം പ്രകൃതി ഒരുക്കി നൽകുന്നു. വളർത്തുമൃഗങ്ങളിൽ പ്രധാനിയായ പശുക്കളേകുന്ന പാലിൽ നിന്ന് തൈരും വെണ്ണയും മോരുമെല്ലാം കടഞ്ഞെടുക്കുന്നു. ഓണത്തെ വരവേൽക്കാൻ എല്ലാവർക്കും എല്ലാം വിളയിക്കാനാവില്ല. അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് പരസ്പരം വാങ്ങുന്നു. അതിനായി ഓണച്ചന്ത ഒരുക്കുന്നു. ഉത്രാടച്ചന്തയിൽ എല്ലാവരും എത്തുന്നു, മറന്നുപോയതെല്ലാം വാങ്ങുന്നു. ഉത്രാട പൂനിലാവേറ്റ് അല്പമാത്രം ഉറങ്ങി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂക്കളിറുത്ത് കളം നിറച്ച് മാവേലിയെ വരവേൽക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. തുടർന്ന് ഓണസദ്യ വരെ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയമാണ്. പിന്നീട് എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള സദ്യയാണ്. നിലത്ത് പായ വിരിച്ചിരുന്നതിന് ശേഷം തൂശനിലകൾ നിരത്തുന്നു. പിന്നെ കൃത്യമായ ചിട്ടകളോടെ കറികൾ വിളമ്പുന്നു. പച്ചടി, കിച്ചടി, ഉപ്പുമാങ്ങകൾ, പുളിയിഞ്ചികൾ, നാരങ്ങാക്കറി, അവിയൽ, തീയൽ, തോരൻ, ഓലൻ,

0: കൂട്ടുകറികൾ, കൊണ്ടാട്ടങ്ങൾ, പലതരം ഉപ്പേരികൾ, ശർക്കര വരട്ടി, പഴം, പപ്പടം, ഇവയെല്ലാം ഇലയിൽ നിറയുന്നു. പിന്നെ പുത്തരിച്ചോറും പരിപ്പും നെയ്യുമെത്തുന്നു. പപ്പടം കൂട്ടിപ്പൊടിച്ച് ആദ്യം തന്നെ തീർക്കുന്നു. പ്രകൃതി വിഭവങ്ങളെല്ലാം ചേർത്ത് സാമ്പാറിന്റെ വരവാണ് രണ്ടാമത്. അത് കഴിഞ്ഞ് പായസങ്ങളും, പിന്നീട് പുളിശ്ശേരിയും എത്തുന്നു. ഒടുവിൽ രസവും മോരും. വയറിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം എല്ലാവരും കഴിക്കുന്നു. പുതുവസ്ത്രങ്ങളണിഞ്ഞ് ബന്ധുവീടുകളിലേക്ക് ഓണക്കാഴ്ചകളുമായി ഒരു യാത്ര. ബന്ധങ്ങളെ പുതുക്കുന്നതും തകർന്നുപോയ സൗഹൃദങ്ങളെ വിളക്കി ചേർക്കുന്നതും ഈ തിരുവോണ സന്ദർശനങ്ങളിലാണ്. ഇതെല്ലാം പഴങ്കഥയായി പുതിയ തലമുറയ്ക്ക് തോന്നിയേക്കാം. ഓണസദ്യ അവർക്ക് മന്തിയും ബിരിയാണിയും നൂഡിൽസുമെല്ലാം ചേർന്നതാകാം. ഓണക്കളികൾ റീൽസുകളായി മൊബൈലിൽ ലഭിക്കുന്നുണ്ടല്ലോ. ബന്ധങ്ങൾ പുതുക്കാൻ യാത്ര എന്തിന്? വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉള്ളപ്പോൾ എന്നവർ ചിന്തിക്കാം. എങ്കിലും ഓണം നേരായി അനുഭവിച്ചവർ പരസ്പരം പറയും, നന്ദി തിരുവോണമേ, നന്ദി, നീ വന്നുവല്ലോ.
1: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഇനി നല്ല മലയാളം. നല്ല മലയാളം അവതരിപ്പിക്കുന്നത് മടവൂർ ശശി.
4: അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ് കുരുക്ക് തീർത്ത് ലോറികൾ. നല്ലതല്ലേ? പലപ്പോഴും ലോറികൾ റോഡിൽ കുരുക്കുണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെയെങ്കിലും കുരുക്ക് തീർത്തല്ലോ എന്ന് കരുതി നോക്കുമ്പോൾ റോഡിൽ തലങ്ങനെയും വിലങ്ങനെയും ഇട്ട് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം കുരുക്ക് തീർത്തിരിക്കുന്ന ലോറികളുടെ ചിത്രം. തീർക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്ന് മാത്രമല്ല, ഉണ്ടാക്കുക എന്നും അർത്ഥമുണ്ടല്ലോ. ഇവിടെ രണ്ടാമത് പറഞ്ഞതാണ് ശരി. കുരുക്ക് ഉണ്ടാക്കി, ഒരടിക്ക് തീർത്തുകളയാൻ എന്നൊരാൾ ഭീഷണിപ്പെടുത്തിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലേ തീർന്നു പോകുമെന്ന്. വളരെ കഷ്ടപ്പെട്ടാണ് വീട് തീർത്തത്, വളരെ കഷ്ടപ്പെട്ടാണ് വീട് പണി തീർത്തത് എന്നീ രണ്ട് വാക്യങ്ങൾ കാര്യം വ്യക്തമാക്കും എന്ന് തോന്നുന്നു. മറ്റൊരു വാർത്ത നോക്കൂ. പഴത്തിൽ റിയാൽ കടത്തി. അതിരാവിലെ പത്രത്തിലെ തലക്കെട്ടുകളൊക്കെ ഒന്ന് ഓടിച്ചു വായിച്ച് മറ്റ് ജോലി തിരക്കുകളിലേക്ക് പോകാം എന്ന് കരുതുമ്പോഴാണ്, അങ്ങനെ പോകാൻ വരട്ടെ, എന്നെ ഒന്ന് വിശദമായി വായിച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ കണ്ണിൽ തടയുന്നത്. റിയാൽ എന്ന സൗദി കറൻസി പഴത്തിൽ കടത്താൻ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ ഈ വാർത്ത? തുടർന്ന് വായിച്ചു, ചിരിച്ചു, സ്വയം മണ്ടനായതോർത്ത്. റിയാൽ പഴത്തിൽ കടത്തി, രാജ്യത്തിലേക്ക് കടത്തി എന്നതാണ് കാര്യം. കടവ്, കടത്ത്, കടത്തുവള്ളം, കടത്തുകാരൻ എന്നീ പദങ്ങളൊക്കെ അറിയാമെങ്കിലും പെട്ടെന്ന് വാർത്തയുടെ ആശയം മനസ്സിൽ കടന്നില്ല, ഒറ്റ വായനയിൽ കിട്ടിയില്ല. വാർത്ത അങ്ങനെ ആകണ്ടേ? ആകണോ? വാർത്താ ശീർഷകങ്ങളുടെ സവിശേഷതകളായി പറയുന്നത് സംക്ഷിപ്തത, ആകർഷകത്വം അഥവാ പുതുമ, വായിക്കാൻ പ്രേരിപ്പിക്കുന്നത്, വാർത്തയുടെ ആശയം ഒതുക്കി പറയുന്നത് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ആശയവ്യക്തതയ്ക്ക് പകരം വായനയ്ക്ക് പ്രേരിപ്പിക്കുക എന്ന ധർമ്മത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയും ആകാം വാർത്ത അല്ലേ?
3: നല്ല മലയാളം അവതരിപ്പിച്ചത് മടവൂർ ശശി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തും.

0: ിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി എസ് ജാനകി പാടിയൊരു ഗാനം. ചിത്രം ഓളങ്ങൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പുകൾ സെയിൽ, മിസ് ആക്കല്ലോ.
9: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സിജോ ജോണിന്റെ സംഗീതം, രാഹുൽ നമ്പ്യാരും റിമി ടോമിയും പാടിയ ഗാനമാണ് ചിത്രം മൈ ബോസ്.

0: ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ MP. ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും MP കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. ഓണം വിപണനമേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി ചേങ്ങോട്ടുകാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന.

കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്ത് മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രകലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന വീരശൃംഖല പട്ടും വളയും ബഹുമതിയായ രാജരാജേശ്വര കലാരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. കലാനിലയം ഗോപി ആശാൻ, കോട്ടയ്ക്കൽ രവി ആശാൻ, കലാനിലയം ഉദയൻ നമ്പൂതിരി, വി പി രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ വർഷത്തെ ജേതാക്കൾ. കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിൽ പിടിയിലായ 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇന്ന് പരിഗണിച്ചേക്കും. കുറ്റാരോപിതർ 16-നും 18-നും ഇടയിൽ പ്രായക്കാരായതിനാൽ മുതിർന്നവരായി പരിഗണിക്കണമെന്നും പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലൻഡ്സിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: അപ്പോ നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? ഉത്തരം പറയുന്നതിന് മുന്നേ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സർ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആരായിരുന്നു അദ്ദേഹം? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം സർ ഗാർഫീൽഡ് സോബേഴ്സ്. ഇതാണ് ഉത്തരം. ഒന്നുകൂടി പറയുന്നു, സർ ഗാർഫീൽഡ് സോബേഴ്സ്. 1968 ഓഗസ്റ്റ് 31 നോട്ടിംഗ്ഹാം ഷെയറിനു വേണ്ടി കളിക്കവെ ഗ്ലാമോർഗൻ ബൗൾഡർ മാൽക്കം നാഷിന്റെ ഓവറിലാണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
3: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
4: അല്ല മാനു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
5: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
7: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
8: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
7: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
9: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
10: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണമോതിരങ്ങളും.
11: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
14: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
15: ഇനി കാലം സാക്ഷി.
16: സംഗീത സംവിധായകനായിരുന്ന ജോൺസൺ 1953 മാർച്ച് 2 തൃശൂരിലെ നെല്ലിക്കുന്നിൽ ജനിച്ചു. ബാല്യത്തിൽ തന്നെ സംഗീതത്തോട് അഭിരുചി ഉണ്ടായിരുന്ന ജോൺസൺ പാശ്ചാത്യ ശൈലിയിൽ വയലിൻ അഭ്യസിച്ചിരുന്നു. 1968 വോയിസ് ഓഫ് തൃശൂർ എന്ന ഗാനമേള ട്രൂപ്പ് ആരംഭിച്ചു. സംവിധായകരായ ഭരതന്റെയും പത്മരാജന്റെയും സത്യനന്ദിക്കാടിന്റെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. ആരവം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. ഇണയെ തേടി എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധാനം നിർവഹിച്ചു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഞാൻ ഗന്ധർവൻ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ നിരവധി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. AR റഹ്മാൻ സംഗീതം നൽകി 2004 പുറത്തിറങ്ങിയ കൺകളാൽ കൈതസൈ എന്ന തമിഴ് ചിത്രത്തിൽ ജോൺസൺ പാടിയിട്ടുണ്ട്. 1994-95 വർഷങ്ങളിൽ തുടർച്ചയായി 2 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു. 1994 പൊന്തൻ മാട എന്ന ചിത്രത്തിന് സംഗീത സംവിധാനത്തിനും, 1995 സുകൃതത്തിന് പശ്ചാത്തല സംഗീതത്തിനും അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 18 ജോൺസൺ അന്തരിച്ചു.

0: കവിതയായി വന്നു തുളുമ്പി.
1: ഫാദർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു അലിഖിത നിയമം ഉണ്ടല്ലോ, ഇപ്പോൾ വളണ്ടറി റിട്ടയർമെന്റോ അല്ലെങ്കിൽ അങ്ങനെ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് അവിടെ ഒരു സീറ്റുണ്ട്. ആ വരുന്ന ആളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഒരു ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് എനിക്ക് ഷുവറാണ്. ഞാനത് മതി, അപ്പോഴും എനിക്ക് ലിമിറ്റഡ് അംബിഷൻസേ ഉള്ളൂ, അപ്പോഴും ഇപ്പോഴും. അപ്പോൾ ഇവനെ ബാങ്കിൽ കയറ്റി വിട്ടിട്ട് എന്തോ കിട്ടാനാ, ഫാദറിനെയും മകനെയും കണ്ട് സംസാരിച്ചു. അവർക്ക് വന്ന വലിയ കാര്യം, എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഗ്രേറ്റ്നസ് ഒന്നും. ഈ എക്കോടെയും മേടിക്കാൻ പോയപ്പോഴാണ് എൻ്റെ അടുത്ത് ഇത് പറയണത്. ഞാൻ ഇവിടെ നിന്നു. അപ്പം എൻ്റെ വെച്ചാൽ ഈ നെക്സ്റ്റ് വീക്ക് മാധുരമ്മയുടെ പ്രോഗ്രാം ഉണ്ട് കേരളത്തിൽ, അവരെന്തായാലും വന്നേ പറ്റൂ. അപ്പം മുങ്ങാന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. ഞാൻ പറ്റിയില്ല, വീണ്ടും അവിടെ തന്നെ പോയി അടുത്ത വർഷം കണ്ടക്ട് ചെയ്യാനായി ഏൽപ്പിച്ചു. പക്ഷേ അംബാംബിക അംബാലിക എന്ന് പറഞ്ഞൊരു പടാ ഞാൻ ഫസ്റ്റ് കണ്ടക്ട് ചെയ്ത്. അതിന് ഞാൻ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ അക്കോർഡിയനും ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ അക്കോർഡിയൻ വയലിൻ വൈബ്രോഫോൺ ഒരു ഏത് ഫില്ല് ചെയ്യണോ അത്. ആ ഇന്ന് നീ വൈബ്രോഫോൺ വായിക്കി, അല്ലെങ്കിൽ നീ ആ വയലൻസിൽ ചേർന്നോ, അല്ലെങ്കിൽ ആ അക്കോർഡിയൻ എടുത്തുണ്ട് വാ. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിൽ ഞാനറിയാതെ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറാണ് താൻ ഈ പടത്തിൽ. എൻ്റെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ വർഷം മാഷോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഞാൻ മാത്രം. അതിക്ക് മുമ്പുള്ള അർജുന മാഷും അതിന് മൂത്ത ആൾക്കാരും വലിയ സീനിയേഴ്സ്. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞാൻ ആയിരിക്കണം.
2: അപ്പോൾ ആദ്യ സിനിമ മാഷ്ടോപ്പം അംബാംബിക അംബാലിക,
1: ആ അത് കണ്ടക്ട് ചെയ്തായിരുന്നു. പക്ഷെ വായിച്ചത് വേറെ ഏത് പടമാണ്, ഞാൻ പ്ലേ ചെയ്ത് എക്കോർഡിയൻ വായിച്ചു.
2: പാട്ട് ഓർമ്മയുണ്ടോ?
1: ആ അത് ഗരുഡ പഞ്ചമി എന്ന് പറഞ്ഞിട്ട് മാധുരിയമ്മ പാടിയ ഒരു പാട്ട്. അത് കഴിഞ്ഞ് അർജുന മാഷ് കേട്ടിയവർക്കും ഈ മാഷ് ഗ്യാപ്പുള്ളപ്പോൾ അവരെ സഹായിക്കാൻ തുടങ്ങി.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജോൺസന്റെ ശബ്ദം.
4: ജോൺസന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഈ ഗാനം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയത് ONB കുറുപ്പ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
7: ഇനി നമുക്ക് ചുറ്റും. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഇന്ന് മുതൽ 30-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ് വെള്ളയമ്പലം, ആൽത്തറ PHQ, മാനവീയം, കെൽട്രോൺ, കനകക്കുന്ന് മ്യൂസിയം കോർപ്പറേഷൻ പരിസരം എന്നിവിടങ്ങളിൽ, അതുപോലെ തന്നെ AR ക്യാമ്പ്, കനകനഗർ, നന്ദൻകോട്, ദേവസ്വം ബോർഡ്, TTC എന്നീ റോഡുകളുടെ ഇരുവശത്തും അടിയന്തര റൂട്ടുകളായതിനാൽ ഇവിടങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശനത്തിനുള്ള തീയതി 15 സെപ്റ്റംബർ വരെ നീട്ടി. ഡ്യുവൽ ഡിഗ്രി

സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ യുജി പിജി പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരങ്ങളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിലാണ് ഇതിൽപ്പെടുന്നത്. രാത്രി 11:30 വരെയാണ് മുന്നറിയിപ്പ്. നമുക്കിനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം റൌഡി രാമു, ഗാനരചന ബിച്ചുത്രിമല, സംഗീതം ശ്യാം.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
7: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
6: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
11: മറ്റൊരു ഗാനത്തിലേക്ക്. അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിനു വേണ്ടി PS റഫീഖ് എഴുതി, പ്രശാന്ത് പിള്ള സംഗീതം നൽകി, ശ്രീകുമാർ ബാക്കിയിലും പ്രീതി പിള്ളയും പാടിയത്.
12: ലാ ലാ വെട്ടം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
8: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസ്.

0: ബീച്ച് വെയർ എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം
5: 90 72 503 503.
6: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
7: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
6: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
8: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
7: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
10: ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 30 മിനിറ്റ്.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
10: നോവൽ സഞ്ചാരം.
13: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
14: എന്തെല്ലാം അബദ്ധങ്ങളാണ് ആലോചിക്കുന്നത്. ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിരാമനോട് ചോദിച്ചു, എന്നിട്ടും എല്ലാം ക്ഷമിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആരുടെ കുറ്റമാണ്? അടുത്തു കിടന്ന മാധവിയമ്മയുടെ ഞരക്കമാണ് അവളെ ആലോചനയിൽ നിന്നുണർത്തിയത്. എന്താ അമ്മേ ഇത്തിരി വെള്ളം? അവൾ വായിൽ വെള്ളമൊഴിച്ചു കൊടുത്തു. അവർ തിരിഞ്ഞുകിടന്നു. ഭഗവാനേ, അവൾ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അന്ന് പിറുപിറുത്തു. വരൂ വരൂ, ഇരുളടഞ്ഞ ഒരു കാടിൻ്റെ നടുക്കാണ് താനിരിക്കുന്നതെന്ന് അന്ന് രാധയ്ക്ക് തോന്നി. ദൂരെ അതാ ഒരു നരിയുടെ തിളങ്ങുന്ന കണ്ണ്. തലശ്ശേരി എത്തിയോ? കൊമ്പൻ മീശക്കാരൻ വീണ്ടും ഞെട്ടിത്തെറിച്ചു ചോദിച്ചു. ആ ചോദ്യം കേട്ട് രാധയും മനോരാജ്യത്തിൽ നിന്നുണർന്നു. ഇല്ല, ആരോ പറഞ്ഞു. മീശക്കാരൻ വീണ്ടും കണ്ണടച്ച് മയക്കം തുടങ്ങി. ജാലകത്തിനടുത്തു നിന്ന് റിസ്റ്റ് വാച്ചുകാരൻ പോയിരുന്നു. രാധ അവിടെ പോയി നിന്ന് വെളിയിലേക്ക് നോക്കി. റെയിൽപാളങ്ങൾ നീണ്ടുപോകുന്നു. കണ്ണുകൾ റെയിലിലാണെങ്കിലും മനസ്സ് വഴുതിപ്പോവുകയാണ്. പിറ്റേന്ന് കെട്ടിലമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടെന്ന് അവൾ തീർച്ചപ്പെടുത്തിയതാണ്. മതി, കല്ലു കണ്ടയിടം കൈക്കോട്ട് വയ്ക്കാം. പക്ഷേ പതിവ് പോലെ ഉണർന്നു. ഉണർന്നപ്പോൾ അമ്മയെപ്പറ്റി ആലോചന വന്നു. പോകാതിരുന്നാൽ അവർക്കെന്തു കൊടുക്കും? 3 പുലരണം. അന്നും പണിക്ക് പോയി. കൂടുതൽ സൂക്ഷ്മതയോടെ പെരുമാറി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടുത്ത ദിവസം വേലുമാൻ വെള്ളികെട്ടിച്ച ചൂരൽവടിയുമായി വടക്കേക്കെട്ടിലേക്ക് വരുന്നത് കണ്ടു. അവൾ അടുത്ത മുറിയിലേക്ക് തലവലിച്ചു. തളത്തിൽ വെച്ചുള്ള സംഭാഷണം കേൾക്കാമായിരുന്നു. ഇനി നീട്ടാൻ വയ്യ ട്ടോ, കെട്ടിലമ്മയാണ് പറയുന്നത്. അതെന്താ, എവിടെയാ ചെന്ന് ചാടുകയെന്ന് ആര് കണ്ടു? എന്റെ സുബ്രഹ്മണ്യസ്വാമി, എന്നാൽ പിന്നെ ഞാനിരിക്കില്ല ട്ടോ.
15: അങ്ങനെയൊന്നും വരില്ല.
14: വേഗം ആലോചിക്കാതെ പറ്റില്ല. നാളെയെങ്കിൽ നാളെ ട്ടോ. വേലുവാരേ,
15: ശരി,
14: കാര്യങ്ങൾ മറ്റൊരു വഴിക്ക് മുമ്പോട്ട് നീങ്ങുന്നുണ്ടെന്ന് രാധ മനസ്സിലാക്കി. അതിനുശേഷം ആ വഴിക്ക് വരുന്ന ഓരോ സംഭാഷണവും അവൾ ശ്രദ്ധിച്ചു. താനെന്തിന് അതൊക്കെ ശ്രദ്ധിക്കുന്നുവെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കായികയില്ല. എങ്കിലും ശ്രദ്ധിച്ചു പോകുന്നു. അധികം ദിവസം കഴിഞ്ഞില്ല, വേലുമാൻ പറയുന്നത് കേട്ടു.
15: ഇപ്പോ തരത്തിലൊന്ന് ഒത്തു.
14: കുട്ടിയെങ്ങനെ? കെട്ടിലമ്മ.
15: 10 വർക്കത്തും, പണം, പഠിപ്പ്, സൗന്ദര്യം ഒക്കെ ശരി.
14: പണക്കാരാ?
15: സിംഗപ്പൂരിൽ നിന്ന് കെട്ട് കെട്ടായിട്ടാണ്
14: നോട്ട് കൊണ്ടുവന്നത്. സ്വഭാവം
15: പട്ട്.
14: പഠിപ്പുകാരാവുമ്പോൾ
15: പട്ടണത്തിൽ പെരുമാറേണ്ടതാണ്.
14: ഇവിടത്തെ ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് വേണ്ടേ?
15: അതു വേണം ട്ടോ.
14: നാട്ടുകാര്

0: ഹസിക്കാൻ ഇടവരരുത് കേട്ടോ. എന്നാൽ ഇതുറപ്പിക്കാം.
1: ശരി, അവന്റെ അച്ഛനോട് ഒന്നുകൂടി ആലോചിച്ച് കളയൂ.
0: രാധയ്ക്ക് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെയാണ് അന്ന് തോന്നിയത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടുവരുന്ന ദിവസം അവൾക്കവിടെ ഉണ്ടാകാൻ കഴിഞ്ഞില്ല. മാധവിയമ്മയുടെ സുഖക്കേട് കലശലായിരുന്നു. അവർ നീണ്ടു നിവർന്നു കിടന്നു വലിച്ചു. ഭയം തോന്നിക്കുന്ന എന്തോ ഒന്ന് ആ വീട്ടിൽ തങ്ങി നിന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
6: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: കാമിനിയെ ഋതുഭേദങ്ങളുടെ പാരദോഷികമായി വർണ്ണിക്കുന്ന കാമുകൻ, എത്ര മനോഹരമായ കാഴ്ച. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നമുക്ക് ആദ്യം കേൾക്കാം ബീന എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ് മമ്പിളിയും രചന വിചിത്രമില, സംഗീതം കണ്ണൂർ രാജൻ.

0: ഭൂമിനിയെ ഋതുഭേദങ്ങളുടെ പാരിതോഷികമായി കാമുകൻ വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നാം കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
6: കണ്ടീഷൻ അപ്ലൈ.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
11: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
12: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
13: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OPIP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
14: ഇന്നീ പരിപാടിയിൽ സൂക്ഷ്മ വ്യായാമങ്ങൾ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.

0: സൂക്ഷ്മ വ്യായാമം എന്നത് സന്ധികളെ അയവുവരുത്തുന്നതിനും ഊർജ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും പ്രാണിക് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബുദ്ധിമുട്ടേറിയ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് ശരീരത്തെ ഒരുക്കുന്നതിനും ഒക്കെയായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യോഗ സമ്പ്രദായമാണ്. സാധാരണ ഹഠയോഗ ആസനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ആഴത്തിലുള്ള ശ്വസനവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ലളിതവും താളാത്മകവുമായ ചലനങ്ങളാണ്. സാധാരണക്കാർക്ക് സാമാന്യമായ ആരോഗ്യം നിലനിർത്തുന്നതിന് സൂക്ഷ്മതലത്തിൽ പ്രയോജനം തരുന്ന ഈ പരിശീലനങ്ങൾ മാത്രം ചെയ്താൽ പോലും മതിയാവും. ഇതിൽ ഒന്നാമതായി കഴുത്ത് മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായി താടാസന സ്ഥിതിയിൽ കാലുകൾ ചേർത്ത് നിൽക്കുക, കൈവിരലുകൾ മുന്നോട്ടു വരുന്ന രീതിയിൽ കൈകൾ ഇടുപ്പിൽ വയ്ക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് വളച്ച് താടി സാവകാശം നെഞ്ചിലേക്ക് അടുപ്പിക്കുക. 1-2 നിമിഷം അതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് വളച്ച് താടി നെഞ്ചിൽ മുട്ടിക്കുന്നതിന് ശ്രമിക്കുക. ഇതേ പരിശീലനം 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. പിന്നീട് കഴുത്തിനെ ഇരുവശങ്ങളിലേക്കും വളയ്ക്കാം. മുൻപ് പറഞ്ഞതുപോലെ താടാസന സ്ഥിതിയിൽ നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വലത് തോളിലേക്ക് ചരിക്കുക. വലത് ചെവി തോളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് തോളിലേക്ക് ചരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. ഈ പരിശീലനവും 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. അടുത്തതായി കഴുത്ത് വശങ്ങളിലേക്ക് തിരിക്കുന്ന പരിശീലനം ചെയ്യാം. താടാസന സ്ഥിതിയിൽ നിന്നും നിശ്വസിച്ചുകൊണ്ട് സാവകാശം കഴുത്ത് വലതുവശത്തേക്ക് തിരിക്കുക. താടി തോളിന് സമാന്തരമായി വയ്ക്കുവാൻ ശ്രമിക്കുക. 2 നിമിഷം അതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. പിന്നീട് നിശ്വസിച്ചുകൊണ്ട് സാവകാശം കഴുത്ത് ഇടതുവശത്തേക്ക് തിരിച്ച് താടി തോളിന് നേരെ കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് താടി നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഈ പരിശീലനവും 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന 3 പരിശീലനങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞതെങ്കിലും ഇനിയും ധാരാളം പരിശീലനങ്ങൾ കഴുത്തിനും അനുബന്ധ പേശികൾക്കുമായി ചെയ്യുവാൻ സാധിക്കും. ഗ്രീവശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും കണ്ണ്, മൂക്ക്, നാവ് തുടങ്ങിയ ENT സംബന്ധമായി വരുന്ന രോഗങ്ങൾക്കും തൈറോയിഡ് പ്രശ്നങ്ങൾക്കും മികച്ച ഒരു പരിഹാര മാർഗമായിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകി വരുന്നത്. ഭൂരിഭാഗം സൂക്ഷ്മയോഗ പരിശീലനങ്ങൾക്കും പ്രായമോ സമയമോ തയ്യാറെടുപ്പോ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെയും ചെയ്യാൻ സാധിക്കും. വീട്ടിലിരുന്ന്, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, അല്ലെങ്കിൽ കാറിലോ ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ യാത്ര ചെയ്യുമ്പോൾ പോലും ഇത് ചെയ്യാം. എന്നാൽ ഇത് വളരെ ലഘുവായ വ്യായാമങ്ങളാണ് എന്ന് തോന്നുമെങ്കിലും കുറഞ്ഞ സമയത്തെ പരിശീലനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ വ്യത്യാസം നൽകുവാൻ സാധിക്കുന്നവയാണ്.
1: സൂക്ഷ്മ വ്യായാമങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് 1 August to September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ,

0: 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇനി കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് MG ശ്രീകുമാറും സുജാതയും. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

നമുക്കിനി കേൾക്കാം ബാഹുബലി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് വിജയ് യേശുദാസും ശ്വേതയുമാണ്. രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MM കീരവാണി.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. തിരുവോണം ഇങ്ങ് അടുത്തെത്തി എല്ലാവരും സന്തോഷിക്കുന്ന ഈ വേളയിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. തിരക്കുള്ള ഇടങ്ങളിൽ പോകുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക. ഈ ആഘോഷവേളയിൽ ഭക്ഷ്യവകുപ്പും ഒപ്പം നമ്മുടെ സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. എല്ലാവർക്കും നന്മയും.

0: മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
0: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
3: ഓണം ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളും മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
0: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
0: 10,00,000 രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
7: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
10: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
11: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈജി രാപ്പകൽ സെയിലിൽ.
10: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
11: വേഗമാകട്ടെ, മൈജി രാപ്പകൽ സെയിൽ August 24 മാത്രം.
10: TNC അപ്ലൈ.
12: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാർ വാങ്ങിയാലോ?
13: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
14: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ, ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
13: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കൾ.
1: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

0: നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പുകൾ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
4: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: ഇപ്പോൾ സമയം 9:30.

0: ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ആദ്യ ഗാനം വയലാറെഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയതാണ് കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഇന്ന് ഗാനോപഹാരത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ഗാനോപഹാരത്തിൽ 1961 മുതൽ 70 വരെയുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കേട്ടോളൂ.
1: േ പൊട്ടു വേണം കുഴൽ വേണം.

വള്ളംകളി പേരുന്നാള് അമ്പലപ്പുഴയിലൊരു ചുട്ടുവിളക്ക് കരുമാടിക്കുട്ട നിന്നു പനി നിർക്കാവടിയാട്ടം കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ തൂക്കം.

അടുത്ത ഗാനം പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി. പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
6: ഹലോ,
7: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
6: വീണ്ടും
7: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
8: ഒരു 10 lakh തന്നാ മതി, വിട്ടേക്കാം.
6: സർ, ഇത്രയും രൂപ.
8: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 lakh അയക്ക്, ബാക്കി പിന്നെ.
6: 2 lakh?
0: എന്ത് പറ്റി അച്ഛാ?
6: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
7: അയ്യോ,
6: കട്ട് ചെയ്തു.
0: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
6: തട്ടിപ്പോ?
0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
6: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: ഗാനോപഹാരത്തിൽ ഇനി KP ഉദയഭാനുവും P ലീലയും പാടിയ ഗാനം രമണൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സംഗീതം K. രാഘവൻ.

ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും ബി വസന്തയും പാടിയത്. ജ്വാല എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് വയലാർ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം വിവാഹം സ്വർഗത്തിൽ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരമാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. 5000 കയർ തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി സംസ്ഥാന ഗവൺമെന്റ് 2000 രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 100-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കയർ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. UDF ഗവൺമെന്റ് അധികാരമേറ്റിട്ട് നാളെ 100 ദിവസം പൂർത്തിയാകുന്നു. മെയ് 18-നാണ് പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.

മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച തീരുമാനം മലബാർ മേഖലയിലെ ജനങ്ങളിൽ ഗൌരവമായ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ MP. ഈ മാറ്റം ഡിവിഷന്റെ പ്രവർത്തനശേഷിയെയും വരുമാന അടിത്തറയെയും വികസന സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിൽ നവജാത ശിശു യൂണിറ്റിന് തീപിടിച്ച് 3 നവജാത ശിശുക്കൾ മരിച്ചു. രാവിലെയായിരുന്നു സംഭവം. തീപിടുത്തത്തെ തുടർന്ന് രക്ഷാപ്രവർത്തകർ കുഞ്ഞുങ്ങളെ പുറത്തെത്തിച്ച് മറ്റ് ആശുപത്രികളിൽ എത്തിച്ചു. അടൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അടൂർ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ S. സച്ചുവാണ് മരിച്ചത്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലൻഡ്സിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിലൊപ്പം എം എസ് ആശ.
2: മാഡം, അഗ്രോ എക്കോളജിയെ കുറിച്ച് പറഞ്ഞു, ഭക്ഷ്യ പരമാധികാരത്തിനെ കുറിച്ച് പറയുന്നു, നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷെ ഇത് ഈ കർഷകർ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇപ്പോ കൃഷി കൊണ്ട് ജീവിക്കാം എന്നൊരു കോൺഫിഡൻസ് ഒന്നും അധികം പേർക്കും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് ഇവരെ അവബോധം കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ പരമാധികാരത്തിനെ, ഫുഡ് സോവറിനിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി നമുക്ക് വേണ്ട, നമ്മുടെ ചുറ്റുപാടിന് ഇണങ്ങുന്ന, സംസ്കാരത്തിന് ഇണങ്ങുന്ന ആഹാരം ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ളത് എന്ത് കിട്ടിയാലും അത് കൺസ്യൂം ചെയ്യേണ്ടെന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൃഷി ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ആ നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ്. കുറച്ചു നാളും കൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമായിരിക്കും, അതിനുശേഷം ആരാണ് കൃഷി ചെയ്യുക? ഇപ്പം മറ്റൊരാൾ കൃഷി ചെയ്തില്ല എന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അതിന്റെ ഭാഗമാകണമല്ലോ. ആ നമ്മൾ എവിടെയാണ്?
3: നമ്മൾ എവിടെയാണ് വലിയൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്ക് കൃഷിയിൽ താല്പര്യം വരുന്നുണ്ട്. അത് പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൃഷി തന്നെ ആവണം എന്നില്ല. കാരണം നമുക്കിപ്പോ ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങൾ അത് ചെറുപ്പക്കാർ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും പരമ്പരാഗത കൃഷിയിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണം ഈ മാർക്കറ്റിന്റെ ഒരു വിഷയം തന്നെയാണ്. പിന്നെ നമുക്ക് ഭൂമിയുടെ അളവ്, ഇപ്പൊ ചെറുകിട കർഷകരാണ് കൂടുതൽ, 80% നോക്കുകയാണെങ്കിൽ കൃഷി ചെറുകിട കർഷകരായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്, അത് ഗവൺമെന്റും കൂടെ ചേർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇത് താല്പര്യം വരേണ്ടതിലാണ് ഈ ലോക്കലൈസ് ചെയ്യുന്നത്. അതായത് നമ്മള് ഞാൻ പറയും ഫുൾ ടൈം കർഷകരാവണമെന്ന് പോലും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ സാധ്യതകളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിന് സാധ്യത ഉണ്ടായിരുന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ജോലി തന്നെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, അത് മാധ്യമങ്ങളുടെ വലിയൊരു റോൾ അതിനകത്ത് കഴിഞ്ഞൊരു 20 ഉണ്ടായിട്ടുണ്ട്. ഇൻഡോസൾഫാൻ അതിന് ശേഷം കീടനാശിനികളെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ ചാനലുകളിലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയും ഒക്കെ തന്നെ പ്രക്ഷേപണം ചെയ്യുകയും അത് കേട്ടിട്ടുള്ള ആളുകൾ, അതിലൂടെ വളർന്നു വന്ന കുട്ടികൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാര്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭക്ഷണത്തിനെ കുറിച്ച് അവർക്കൊരു ഇതുണ്ട്. നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനാണ് ഈ മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപക്ഷെ കർഷകനും ഉപഭോക്താവും ഒരു ടെക്നോളജിസ്റ്റും ഒക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇതിന്റെ ഒരു സാധ്യത ഞാൻ സത്യത്തിൽ കാണുന്നുണ്ട്. കേരളത്തിലാണ് പറ്റുക, നമ്മൾ അത്രയും ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയ സാധനം വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി.
2: ഇപ്പൊ കൂടുതലും ഇത്തരത്തിലുള്ള ചന്തകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് വിപണിയിൽ എത്തിക്കുന്ന ആ ഒരു വിടവ് മാറുമ്പോൾ തന്നെ അവർക്ക് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്. ആൾക്കാർക്ക് വേണം ഓർഗാനിക് ഫുഡ് എന്ന് പറഞ്ഞാല്, ആവശ്യക്കാർ എത്ര പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ അത് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ ലാഭത്തിന്റെ പ്രശ്നം.
3: അതിനകത്ത് നമുക്ക് വരേണ്ട ഒരു മാറ്റം, നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഇപ്പോൾ നമ്മളൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഒരു ഫോക്കസ് വിദ്യാഭ്യാസത്തിലാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് ആ രീതിയിലാണ്. പക്ഷേ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിവ് വേണ്ട ഒരു സംരംഭമാണ്. നമ്മൾ വിചാരിക്കും കൃഷി എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് കൃഷിയിലാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എല്ലായിടത്തും കൃഷി എന്ന് പറയുന്നത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. നമ്മൾ 10,000 മുമ്പ് തുടങ്ങിയ ഒരു കൃഷിയിലല്ലല്ലോ ഇപ്പോൾ. കേരളത്തിൽ ഒരു 500 മുമ്പ് ഉണ്ടായിരുന്ന വിളകളല്ല ഇപ്പോൾ. ഇപ്പോഴും കൃഷി ചെയ്യുന്ന പലതും പുറത്തുനിന്ന് വന്നതാണ്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷും ഒക്കെ കൊണ്ടുവന്ന വിളകളാണ്.

0: നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള വിളകൾ എന്ന് പറയാൻ മാത്രം അങ്ങനെ പറ്റില്ല. നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്ത് ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ പഞ്ചായത്തിൽ പറ്റുമോ, അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ പറ്റുമോ, അവിടെ ആ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിക്കുന്ന ഒരു കൃഷിയും ഭക്ഷണ സംസ്കാരവും കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് മാനസികാരോഗ്യം അടക്കം. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വിവിധ വകുപ്പുകള്, അതുപോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകള് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഇതിനൊരു എനർജി കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഗ്രീൻ റവല്യൂഷന് ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായതുപോലെ ഇന്നുള്ള ഞാൻ ഈ പറയുന്ന അഗ്രോ ഇക്കോളജി അതുപോലെ ഫുഡ് സോവറിനിറ്റി എന്ന് പറയുന്ന അതിലൂടെ നമുക്ക് എങ്ങനെയാണ് കേരളത്തിനൊരു ഭാവി കെട്ടിപ്പടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷിക്ക് വലിയൊരു റോൾ ഉള്ളത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും കൂടിയാണ്. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാത്രമാണ് കൃഷിയെ കാണുന്നത്. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ പാടശേഖരങ്ങള് എന്തുമാത്രം ജലം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൃഷി നടക്കാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ കർഷകരാണ് വാസ്തവത്തിലും ആ വെള്ളത്തിന്റെ ചാനലൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് പണ്ടും മഴയുണ്ടാകുമ്പോൾ പ്രളയം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രളയമൊക്കെ ഉണ്ടായിട്ടുള്ളു. പക്ഷെ ഇപ്പോൾ മഴയുടെ ശക്തി കൂടുകയും ചെയ്യുന്നു, അതിന്റെ കൂടെ നമ്മൾ ഈ സംവിധാനങ്ങളെ മുഴുവനും നിലനിർത്താനുള്ള ഒരു ഇതുമില്ല. അത് നിലനിർത്താൻ കൃഷി ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പൊ കർഷകർ മാത്രമായിട്ട് നടക്കില്ല, അപ്പൊ ഈ സംവിധാനങ്ങൾ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അത് നടക്കുന്നില്ല. അപ്പൊ 2018 ശേഷം നമ്മുടെ നോക്കുകയാണെങ്കിൽ ഡ്രെയിനേജ് താറുമാറായിട്ടുണ്ട്. അത് പുനർനിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പല സ്ഥലത്തും ഇപ്പൊ കൃഷി ഓഫീസർമാർ പറയുന്നത് അതുകൊണ്ട് മാത്രം കൃഷി നിന്ന് പോയിട്ടുണ്ട്, അപ്പൊ തരിശു കൂടുകയാണ്. അപ്പൊ അവിടെ ഫണ്ടിങ് വേണം. ഇവര് എല്ലാ വകുപ്പുകളും, ഇറിഗേഷനും ജലസേചന വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുണ്ട്, അങ്ങനെ 18-19 വകുപ്പുകൾ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവര് അന്യോന്യം പേരിൽ ഏകോപനം ഉണ്ടോ വെച്ചാണ്ട്, പക്ഷെ ശരിക്കും ഇല്ല. കൃഷിഭൂമി എന്ന് പറയാറില്ലോ ലാൻഡ്സ്കേപ്പിൽ കാണുക, ഒരാളുടെ എന്നുള്ള ഉത്പാദനം മാത്രമല്ല, ആ മൊത്തം ഭൂമിയിൽ ആ ഭൂമിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു, അവിടുത്തെ വെള്ളം എങ്ങനെ ഒഴുകുന്നു, അവിടെ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ സാധ്യമാവുക, അതിലെങ്ങനെയാണ് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അവിടെ എന്തൊക്കെ വിളകൾ ചെയ്യാൻ പറ്റും, അതിനെവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇതൊരു ഡിസൈനിങ് ആണ് ശരിക്കും. അപ്പൊ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം സർക്കാരിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ജനങ്ങൾക്കും ഉണ്ടാവണം. ദുരന്തമുണ്ടായതിനു ശേഷമുള്ള കൂട്ടായ്മകളല്ല നമുക്ക്, ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്ന കൂട്ടായ്മകളാണ് നമുക്ക് വരേണ്ടത്. കൃഷിയുടെ ഭൂമി നിലനിന്നാൽ മാത്രമേ കേരളത്തില് അത് സാധ്യമാവുകയുള്ളൂ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയും. ഇവിടെ കാറ്റിന് സുഗന്ധം, രാഗം എന്ന് പറയുന്ന പഴയൊരു സിനിമ. അത് സിനിമയിൽ കുറെ നല്ല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് യേശുദാസും ജാനകിയും കൂടെ ആലപിച്ച ഇവിടെ കാറ്റിന് സുഗന്ധം. വയലാർ രാമവർമ്മ എഴുതി, സലീൽ ചൗധരി സംഗീതം കൊടുത്ത ഒരു പാട്ടാണ്.

0: ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
9: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
9: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
11: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
12: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും, ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
11: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തു. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
13: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
14: ഇപ്പോൾ എക്കോസെർട്ടുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ സാധാരണ കർഷകർക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്ന് പറയാം.
15: മാർക്കറ്റിംഗിലേക്ക് പോകുന്ന കർഷകർക്ക് സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇപ്പോൾ എക്കോസെർട്ടയിൽ ആദ്യം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിൽ. അന്നത്തെ കൂടുതൽ ആവശ്യം എക്സ്പോർട്ട് കയറ്റുമതിക്കായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി എക്കോസെർട്ട് ഉണ്ട്, അതുപോലെ ഇൻഡോസെർട്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വേറൊരു സിസ്റ്റം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് സിവിൽ സൊസൈറ്റിയാണ് തുടങ്ങിയത്. പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറയുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് വിൽക്കാൻ പറ്റുന്ന ചെറുകിട കർഷകർക്ക് പൈസ ചെലവില്ലാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക, ആ ഒരു ആലോചന തുടങ്ങി 2003 ആണ് അതിന്റെ പരീക്ഷണം ഇന്ത്യയിൽ. അതിൽ

0: ഇപ്പോ ഗവൺമെന്റ് ഇപ്പോ നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ഫാമിംഗ് PGS തന്നെ അതിൽ കുറെ ആശയങ്ങൾ ഇതിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അവര് ഇതിൽ വർക്ക് ചെയ്യുന്ന പല സംഘടനകളെയും ചില ഗവൺമെന്റ് ഏജൻസികളെയും ഒക്കെ റീജിയണൽ കൌൺസിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സർട്ടിഫിക്കേഷന്റെ ഒരു ആവശ്യം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളത് കാണുന്നുണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല പേരുകളും, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, പെർമാകൾച്ചർ, അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോ കൺസ്യൂമറിന്റെ ഇടയിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, കർഷകർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്.
1: ഫുഡ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ഓൾവേസ് ഓർഗാനിക്, നമ്മൾ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി വന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഓർഗാനിക് അല്ലാത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വന്നു പല കാരണങ്ങൾ കൊണ്ടും. നമ്മുടെ ആഹാരം ഓർഗാനിക് ആയിരിക്കണ്ടേ? പക്ഷേ ഇപ്പോ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫുഡ് ഉണ്ട്, ഫുഡ് സർപ്ലസ് ആണ്, പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് നമ്മൾ. അപ്പൊ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പല പ്രോഡക്ട്സും വരുന്നുണ്ട്, പാല്, ഉപ്പ്, അരി. അപ്പൊ നമുക്ക് വിശപ്പ് മാറുന്നുണ്ട്, നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് താനും. അതുകൊണ്ട് തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങേണ്ടി വരുന്നു, വൈറ്റമിൻ സപ്ലിമെന്റ്സ്, മിനറൽസ്. അങ്ങനെ ഇപ്പൊ ആൾക്കാരുടെ ഫുഡിനേക്കാൾ കൂടുതൽ ഇത്തരം സപ്ലിമെന്റ്സ് ആയിട്ട് ഉള്ള ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഫുഡ് മൊത്തത്തിൽ ഓർഗാനിക് ആയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സപ്ലിമെന്റ്സിന്റെ നീഡ് മാറ്റാനായിട്ട് സാധിക്കൂ?
0: മാറ്റാൻ കഴിയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് വേണ്ടത് വൈവിധ്യം തിരിച്ചു വരിക എന്നുള്ളതാണ്, ഭക്ഷണത്തിലെ വൈവിധ്യം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ എല്ലാം ഓർഗാനിക് തന്നെയാണ്, പക്ഷേ എന്തുമാത്രം നമുക്ക് അതിൽ അപകടം കുറയ്ക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക്കും കൂടെ പറയണം, കീടനാശിനികളും മാത്രം പറഞ്ഞാൽ പോരാ. ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാൻ ഒരു പ്രധാന കാരണം മണ്ണിൽ വന്നിട്ടുള്ള മാറ്റമാണ്. പാലക്കാടൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളാണ് കൃഷി ഓഫീസർമാർ. അപ്പൊ അവര് പറയുന്ന ഈ രാസവളങ്ങൾ മാത്രമേ കർഷകർ ഇടുന്നുള്ളൂ, കാരണം ട്രാക്ടറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പശുക്കളില്ല, ഇപ്പൊ പിന്നെ കുടുംബം ചെറുതായി, ഭൂമി ചെറുതായി, അപ്പൊ ഇതിനെ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അവര് രാസവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണില് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ചെടികളിലും അത് വരും, അപ്പൊ ഭക്ഷണത്തിലും അത് വരും. അപ്പൊ മണ്ണിൽ തുടങ്ങണം. അത് മണ്ണിൽ നമ്മൾ എന്തുമാത്രം ജൈവാംശം നമുക്ക് കൊടുക്കാൻ പറ്റും.
1: നമ്മൾ സാധാരണ പറയാറുണ്ട് മണ്ണ് ജീവനാണെന്ന് പറയാറുണ്ട്, പക്ഷെ പലയിടത്തും നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ്, ടൈലും ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്ന പോലും ഇല്ല. മണ്ണുണ്ടെങ്കിൽ പോലും അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മരണാസന്നയായിട്ടുള്ള ഒരു മണ്ണാണുള്ളത്. മാഡം നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓർഗാനിക് ഫാമിംഗ് തന്നെയാണോ അതിനും സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത്?
0: കാർഷിക മേഖലയിൽ അത് തന്നെയാണ് വരേണ്ടത്. കാരണം നമുക്ക് ഇപ്പൊ രണ്ട് തരത്തിലാണ്, ഒന്ന് കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും വരുന്ന മണ്ണിലെ ഓർഗാനിക് കാർബൺ സെക്വിസ്ട്രേഷൻ നടക്കണം. അതിന് ആ ജൈവാംശം കൂടുമ്പോഴേ അത് നടക്കുള്ളൂ. നമ്മുടെ ഹോംസ്റ്റേഡ് ഫാമിംഗ്, പുരയുടെ കൃഷി ഉണ്ടല്ലോ, അത് തിരിച്ചുകൊണ്ട് വരിക ചിലപ്പോൾ പല സ്ഥലത്ത് അത് കാട് കയറി കിടക്കുകയാണ്, നോക്കാൻ ആളില്ല. ആ ഒരു സംവിധാനം വന്നാൽ തന്നെ കേരളത്തിലെ മണ്ണിന്റെ ഒരു ആരോഗ്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അവിടെയാണ് ഞാൻ ഈ പറയുന്ന ലോക്കലൈസ് ചെയ്ത് ഇപ്പൊ പുതിയ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലെ കൂട്ടായ്മകൾ വന്ന് പലതരം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കൃഷിയെ മാറ്റുകയാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഒരു 50% ഉണ്ടാക്കാൻ പറ്റും എന്നാണ്.
1: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ, ഇപ്പൊ വിത്തുകൾ ഇല്ലാത്ത വിളകൾ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിളകൾ നമ്മുടെ ഭാവി എങ്ങനെയാണ് ഭരിക്കാനായിട്ട് പോകുന്നതെന്ന് പറയാം.
0: അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നതും ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. വിത്തുകൾ ഇല്ലാത്തത് എന്ന് പറയുന്നത് ഹൈബ്രിഡ്സ് ആണ് കൂടുതലും. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വിത്ത് കമ്പനികൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷേ വിത്തില്ലാത്തത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ പഠനങ്ങളൊന്നുമില്ല, പക്ഷേ പലരും അത് പറയുന്നുണ്ട് അത് ഗുണകരമല്ല എന്നുള്ളത്. എന്തായാലും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ പരുത്തി മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ, കൃഷി മറ്റതൊന്നും വന്നിട്ടില്ല. അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ട് തൽക്കാലം. എന്നുവെച്ചാൽ അതിന്റെ ഒരുപാട് സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്, പഠനങ്ങളൊന്നും നടത്താത്തതിന്റെ പ്രശ്നങ്ങൾ, പല വിവരങ്ങളും പുറത്തുവിടാത്തതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇതുവരെയും കോട്ടൺ കഴിഞ്ഞിട്ട് വേറൊന്നും നിയമപരമായിട്ട് നടക്കുന്നില്ല. പക്ഷെ നമുക്കിപ്പോ പുറത്തുനിന്ന് വരുന്ന അമേരിക്കയെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഭക്ഷണ ചോളം, അതുപോലെ സോയാബീൻ, അതൊക്കെ അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കിട്ടാവുന്നതാണ്. ഫാമിലി ഫാമിംഗ് എന്നുള്ള ഒരു ആശയം ഇപ്പൊ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഫാമിലിയിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മറ്റതല്ലെങ്കിൽ കൃഷി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലൊരു പുരുഷനാണ് കർഷകൻ. പക്ഷെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പണിയെടുക്കുന്നത്. പക്ഷെ സ്ത്രീകളെ നമ്മൾ കർഷകരായിട്ട് അങ്ങനെ കാണാത്തൊരു കാലം ഉണ്ടായിരുന്നു, ഇപ്പം മാറി വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഒരു കളക്റ്റീവായിട്ട് ഒരു ഫാമിംഗ് കൾച്ചർ, ഇൻഡിവിജ്വലി ചെയ്യുന്ന ഒരു കാര്യമല്ലാതെ കളക്റ്റീവായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ളത് ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന പഴങ്ങൾ, മാമ്പഴം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇക്കൊല്ലം ധാരാളം മാമ്പഴം ഉണ്ടായി. പക്ഷേ കേരളത്തിലെ മാമ്പഴം എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും. നമ്മളിപ്പോഴും ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ വരുന്ന മാമ്പഴം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ നമ്മുടെ നാട്ടിലെ മാമ്പഴത്തിന് നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കാൻ സംവിധാനമില്ല. ഇപ്പൊ ഒരുപാട് കർഷകർ ശ്രമിക്കുന്നുണ്ട്, പല പുതിയ ഫ്രൂട്ട്സ് അവർ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാണിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ ഒരാൾ വിജയിച്ചു കൊണ്ടിട്ട് എല്ലാവരും കൂടെ തുടങ്ങിയാലും അപകടമായിരിക്കും. അപ്പൊ നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ്, അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ്. പഞ്ചായത്ത് തലത്തിലൊക്കെ വെറുതെ ഇങ്ങനെ കുറെ തൈ കൊടുക്കുക, അതിനൊക്കെ പകരം വിവിധ വകുപ്പുകൾ തമ്മിലും കർഷകരും തമ്മിൽ ഒരു ആലോചന

0: ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് അതിന്റെ ഒരു വിത്ത് മുതൽ മാർക്കറ്റ് വരെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം.
1: ഇപ്പൊ മാഡം, തണൽ എന്ന സംഘടന ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ മാഡത്തിന്റെ വെല്ലുവിളികളും ഇതിന്റെ പ്രയോജനങ്ങളും ഇതിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇത്ര കാലം ഈ മേഖലയിൽ സജീവമായി നിലനിൽക്കുമ്പോൾ പല വെല്ലുവിളികളും ഉണ്ട്. പല ആൾക്കാരും പല സമയങ്ങളിലാണോ തണലിലോട്ട് വരുന്നത്, അവർ ആ കാലഘട്ടത്തിൽ തണലുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും പിന്നെ പോവുകയും, അല്ല സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നതാണോ, സ്ഥിരമായിട്ട് ഒരു അഭ്യുദയകാംക്ഷി തണലുമായിട്ട് ചേർന്ന് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നു, അങ്ങനെയാണോ, എങ്ങനെയാണ് മാഡം അതിനെ കാണുന്നത്?
0: അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഒരു അർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായി തുടങ്ങിയൊരു ഇതിൽ നിന്ന് 2000s ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. ഞങ്ങൾ പരിസ്ഥിതി വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആളുകളാണ്. അപ്പൊ അതിൽ നിന്ന് പരിചയപ്പെട്ട ചില ആളുകളാണ് പിന്നീട് പ്രവർത്തിക്കാൻ വരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ അങ്ങ് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ചും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ആയിരുന്നു സീറോ വേസ്റ്റ് ഉള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത്, അതുപോലെ ഈ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഓർഗാനിക് ഫാമിംഗ് അഗ്രോ ഇക്കോളജി എന്നുള്ളതിലേക്ക് വരുന്നു. പിന്നെ വിത്തുകൾ സേവ് ഔർ റൈസ് എന്നിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ 2004 മുതൽ 2018 നടത്തിയിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ 6-7 നമ്മളത് കൊണ്ടുപോയിരുന്നു. അതിലങ്ങനെയാണ് ഒരുപാട് വിത്തുകൾ ഇപ്പൊ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിലും കേരളത്തിലെ നെൽപ്പാടങ്ങളുടെ നികത്തലുമായി ബന്ധപ്പെട്ട് അതിന്റെ ആലോചനയിൽ നിന്നാണ് എങ്ങനെയാണ് കൃഷിയെ നമുക്ക് സാമ്പത്തികമായിട്ടും എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക, നെൽകൃഷി നിലനിർത്തണമെങ്കിൽ അത് ആവശ്യമാണല്ലോ. അപ്പൊ ആ ഇടപെടലുകൾ ഗവൺമെന്റുമായിട്ടും ചർച്ചകളും അന്ന് VS ഗവൺമെന്റുള്ള സമയത്ത് മുല്ലക്കര കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളിലൊക്കെ നമ്മളന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നിയമങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടാവുന്നത്. ജൈവകൃഷി നിയമമാണെങ്കിലും പോളിസി ആണെങ്കിലും പിന്നീട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ബോർഡൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു സമയമാണ്. വയൽ സംരക്ഷണ നിയമം വരുന്നത് അപ്പോഴാണ്. അത് വളരെ സജീവമായിട്ടുള്ള ഒരു സമയമായിരുന്നു പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 നമുക്ക് ഒരുപാട് പുതിയ കുട്ടികൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ചിലര് തിരിച്ചുപോയി ഫുൾ ടൈം കർഷകരായിട്ടുണ്ട്. ഒരു 4-5 കൃഷി സംരംഭങ്ങൾ തുടങ്ങിയവരായിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ വലിയ സംഘടന, ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഫോർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഇലിയാസ് എന്ന് പറയും. അങ്ങനെ നമ്മളൊരു മെന്ററിംഗ് സ്പേസ് ആണ് തണലിനെ കുറിച്ച് പറയാറുള്ളത്. കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയുമല്ല, എന്നാൽ സർക്കാർ സംവിധാനമല്ല. അപ്പൊ അതിന് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ജീവിത ചെലവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ വരുന്നവർക്ക് ദീർഘകാലം നിൽക്കുന്ന ഇപ്പൊ സ്റ്റാഫ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ 1-2 കഴിയുമ്പോൾ അവർക്ക് മാറണം, അല്ലെങ്കിൽ പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടല്ല ഇപ്പൊ വരുന്നവര്. പക്ഷെ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ പരിസ്ഥിതിയോട് താല്പര്യമുണ്ട്, കൃഷി മേഖലയോട് താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ലോങ് ടേം നിൽക്കാനായിട്ട് കുറെ ചാലഞ്ചസ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്, നമ്മളും. അപ്പൊ നമ്മളും അതിനനുസരിച്ച് മാറുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു ജനറേഷന്റെ ചിന്തകളിൽ നിന്ന് പലതും നമ്മൾ വഴി വെട്ടി വന്നവരാണ്. അപ്പൊ ഇനിയുള്ളവർക്ക്, പുതിയ കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു അവർക്കും സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളെക്കാളും ഒരുപക്ഷെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു സ്പേസ് കൊടുക്കുക, അവർക്കത് മനസ്സിലാക്കാനും പിന്നീട് അവര് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് പുറത്തുപോയി വേറെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ
1: നമ്മൾ വിത്തിട്ട് കൊടുക്കുക.
0: അതാണ് കൂടുതലും നമ്മളിപ്പോ ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, രാജീവ നയനെ നീ ഉറങ്ങൂ എന്നുള്ള ജയചന്ദ്രൻ പാടിയ ചന്ദ്രകാന്തം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറാണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. MS വിശ്വനാഥൻ സംഗീതം കൊടുത്ത പാട്ടാണ്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
5: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
4: പലിശരഹിത EMI,
5: 30,000 വരെ ക്യാഷ് ബാക്ക്,
4: 1 EMI ഫ്രീ, ഒപ്പം കിഡ്ലൻ ബാങ്ക് ഓഫറുകളും.
5: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
7: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
6: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
8: ഓണം വരവായി.
9: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
8: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
9: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
6: ഈ ആർപ്പവില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
9: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
10: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
11: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
13: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
14: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
15: ആരെക്കാണാൻ പോവാ?
14: ഭഗവതിയെ കാണാൻ.
15: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
14: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
16: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
17: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
18: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
19: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ

0: അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം നമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
3: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാണ്.
0: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ വന്യജീവികൾ കാടിറങ്ങുകയും നാട്ടിലെ കൃഷി വകകൾ നശിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അതുപോലെ പന്നിശല്യം, ആനശല്യം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ചിലപ്പോൾ വിളകളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രകടമാണ്. ഒന്നുകിൽ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും കൃഷി ഇറക്കാൻ ഒരു കർഷകനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
5: കർഷകരുടെ ഇടയിൽ ഞാൻ ഒരുപാട് ഇടപെടുന്ന ഒരു നാളെന്ന രീതിയിൽ അവർക്ക് ആ ഒരു മണ്ണിലേക്ക് തിരിച്ചിറങ്ങി കൃഷി തുടങ്ങാനുള്ള എന്തോ അവരുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി തുടങ്ങുന്നത് മഴയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മഴ പെയ്തു കഴിയുമ്പോൾ അവർക്കൊരു ആവേശമാണത്. നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വിത്തിട്ടേ പറ്റുള്ളൂ. അതൊരു ഭയങ്കര ജൈവബന്ധമാണ്. അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ച് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് മണ്ണിൽ വിശ്വാസമുണ്ട്, പ്രകൃതിയിൽ വിശ്വാസമുണ്ട്, വിത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് കൃഷി ഇറക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ നെൽകർഷകരുടെ കാര്യത്തിലായിരുന്നു. അവരുടെ മനസ്സ് ഭയങ്കരമാണ്, തെളിഞ്ഞൊരു മനസ്സാണ് ശരിക്കും. അവർക്ക് മാത്രമായിട്ട് നേരിടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഡ്രെയിനേജ് ശരിയാക്കുക, അതൊരു കർഷകനെ വിചാരിച്ചാൽ നടക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ പ്രൊക്യൂർമെന്റ്, പ്രൊക്യൂർമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ലിന്റെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പക്ഷെ പച്ചക്കറികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പെരിഷബിൾ ആണല്ലോ, അധികകാലം എടുത്തു വെക്കാൻ പറ്റില്ല. ഇപ്പൊ പലരും പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ കൃഷി വകുപ്പ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങി വാണിയുടെയും വിജയത്തിന്റെയും ആലപ്പുഴയിലുള്ള ഒരു സംരംഭമുണ്ട്. അവര് ഇപ്പൊ ഒരുപാട് വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട് പച്ചക്കറികളും ഒക്കെ തന്നെ. അപ്പോ അവരും കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലുള്ള 500 കർഷകരുടെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അവർക്ക് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിലുള്ള ഒരു ചേനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചേമ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴമായിരിക്കാം, ഇവിടെ കൊണ്ടു കൊടുക്കുക, അവർ ആ പൈസ കൊടുക്കുന്നു. അത്തരം കൂട്ടായ്മകൾ വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ കൃഷി സജീവമാകും.
4: ഇപ്പോ പരിസ്ഥിതി പ്രവർത്തനം പോലുള്ള മേഖലകളിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ലല്ലോ മാഡം. ഇപ്പം കൃഷിയും വേണം, നമുക്ക് വികസനവും വേണം എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മാഡത്തിനെ പോലെയൊക്കെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വാദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമല്ലോ, അതിന്റെ കൂടെ നിൽക്കണം. രണ്ട് സൈഡിലും ജീവിതമാണല്ലോ ഉള്ളത്. അതെങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് സംഭവിക്കുന്നത്?
5: വികസനം എന്നുള്ളത് എന്താണെന്നുള്ളത് ആലോചിക്കണമല്ലോ. നമ്മളിപ്പോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെയാണ് വികസനമായിട്ട് കാണുന്നത്. നമ്മളൊരു വിത്ത് സംരക്ഷണത്തിനെ വികസനമായിട്ട് കാണുന്നില്ല. ഞാൻ ആ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ ഒരു വാല്യൂ ഇല്ല നമുക്ക്. ആ വാല്യൂ തിരിച്ചുകൊണ്ടുവരാതെ വാസ്തവത്തിൽ ചർച്ച തുടങ്ങാൻ പോലും പറ്റില്ല. വികസനം എന്നുള്ളത് നമ്മൾ മറ്റേ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും വേണം, ഭൂമിയും എല്ലാം വേണമല്ലോ. അത് എത്രത്തോളം ആവാം, പിന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭൂമിയാണ് വാസ്തവത്തിൽ. നമുക്ക് കേരളത്തിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ വീതി കുറഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്. അതിലൊരു 50% നല്ല ചെരിവുള്ള ഭൂമിയാണ്. ബാക്കിയുള്ള ഒരു മിഡ്ലാൻഡ്സ് പറയുന്ന നടുക്കുള്ളതിലാണ് നമുക്ക് കുറെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത് കോസ്റ്റ്, തീരപ്രദേശങ്ങളാണ്. അതിപ്പോ നമുക്കറിയാം, വളരെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടുക്കുള്ള ഈ ഒരു പ്രദേശത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അവിടെ എന്തൊക്കെ ആവാം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയെ കുറിച്ചും കൂടി നമുക്ക് ചിന്തിച്ചിട്ട് വേണം വികസന സങ്കല്പം ഉണ്ടാവാനായിട്ട്. വികസിക്കാതെ പറ്റില്ല, പക്ഷെ എന്ത് തരത്തിലുള്ള വികസനം വേണം. നമ്മളിപ്പോ ഇന്നത്തെ ഇതിനകത്ത് കൃഷി വകുപ്പുണ്ട്, കൃഷി നടക്കുന്നുണ്ട് എന്നുള്ളതായാലും അതിനൊരു വികസന പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നില്ല. അതിലെത്ര തൊഴിൽ കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഒരു കർഷകന് മാത്രമായിട്ട് ചിന്തിച്ച് നടപ്പാക്കാൻ പറ്റില്ല. ഫുഡ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് പോലും വേണ്ടത്ര ഫണ്ടിങ്ങോ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളോ ഇല്ല ശരിക്കും പറഞ്ഞാല്. അതിനിപ്പോ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടോ ചെയ്യില്ല. അപ്പൊ അതൊരു നല്ലൊരു സംവിധാനമാണ് FPC എന്ന് പറഞ്ഞാല്. പല കോപ്പറേറ്റീവ്സ് ആവാം. നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് വികസന പ്രവർത്തനമായിട്ട് കാണുന്നില്ല. അത് നമുക്ക് നിലനിൽക്കാനുള്ള സബ്സിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അവിടെയാണ് പറയുന്നത്. കൃഷിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടതുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ, അവിടെയും ചെറുപ്പക്കാർ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന പ്രശ്നം എങ്കിലും ആ കൾച്ചറിനോട് അവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. കുറെ കൂടെ പ്രോ ആക്റ്റീവായിട്ട് ഗവൺമെന്റ് വരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കൃഷിക്കൊരു തിരിച്ചൊരു വരവ് കേരളത്തിൽ കാണണം. നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യാണ്, ഇറക്കുമതി ചെയ്യാണ്. നമുക്ക് എന്തുമാത്രം നമ്മുടെ പറമ്പുകളിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ അതിനൊരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാമല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇന്ന മരങ്ങൾ ഈ ഒരു ഏരിയ ഇന്നതിന് പറ്റിയതാണ്. പക്ഷെ അവരെ മോണോകൾച്ചറായിട്ടല്ല, മോണോകൾച്ചറിൽ പോലും ചെറിയ തോതിൽ ഇപ്പൊ കർഷകർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 1 ഏക്കർ ഉള്ള ആൾക്കാർ അതിലൊരു 10-20 സെന്റ് അവർക്ക് അങ്ങനെ വിൽക്കാനുള്ളു. ഇപ്പൊ കർണാടകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് റൊട്ടേഷൻ എടുക്കും. അങ്ങനെ റൊട്ടേഷനിലാണ് ഇപ്പൊ 6 വർഷം കൊണ്ട് മുറിക്കാവുന്നത്, 8 വർഷം കൊണ്ട് മുറിക്കാവുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത്

0: മറ്റ് വിളകളും കൃഷി ചെയ്യും. ഇതിന്റെ ഇക്കണോമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ മൃഗങ്ങൾ, ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ കുറച്ചെങ്കിലും വളരുന്നത് ഡയറി അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി പിന്നെ പൗൾട്രിയാണ് കുറച്ചെങ്കിലും വളരുന്നത്. അത് മാത്രമായിട്ട് നിലനിർത്താൻ പറ്റില്ല. വിളകളുടെ കൂടെ തന്നെ നിലനിർത്തിയാൽ മാത്രമേ അതിനും ആരോഗ്യം
1: ഉണ്ടാവും.
0: മറ്റതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിന്റെ കാലിത്തീറ്റ മുഴുവനും ഇറക്കുമതി ചെയ്ത് വീടുകയാണെങ്കിൽ വീണ്ടും അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയും സസ്റ്റൈനബിൾ ആവില്ല. കുറച്ചു കാലൊക്കെ ആൾക്കാർ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് അത് പൂട്ടുന്ന അവസ്ഥയിലെത്തും. ഈ മൂന്ന് വകുപ്പുകളും ഒരുമിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. വെറുതെ ഒരു എക്സ്പെൻഡിച്ചർ മോഡലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിനും അപ്പുറം ഇതൊരു വികസനമായിട്ട് കാണുകയും അതിനു വേണ്ട സംവിധാനങ്ങളിലേക്ക് ഗവൺമെന്റ് സിസ്റ്റവും നമ്മുടെ മനസ്സും, പിന്നെ പുതിയ സംരംഭകര് വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുള്ള പല ആൾക്കാരും ഗൾഫിലിരിക്കുന്നവർക്ക് നോസ്റ്റാൾജിക് ആയിട്ട് അവര് കുട്ടിക്കാലത്തൊക്കെ കണ്ട കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്കൊരു 1 ഏക്കർ ഭൂമി ഉണ്ട്, അതിൽ എന്ത് നടണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിനൊരു ഡിസൈൻ ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോഴും കുറവ് തന്നെയാണ്. ഇപ്പൊ കൃഷി പഠിക്കുന്നവർക്ക് പോലും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്നവരുണ്ടാവാം കേരളത്തിൽ, അങ്ങനെയുള്ളവരുടെ ഒക്കെ ഒരു സേവനം അതിൽ അവർക്ക് പോലും വേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ്. ഇപ്പൊ ഡിസൈനിങ് ഇസ് ഒരു ഡിഫറെന്റ് ആണ്. അപ്പൊ ഹോർട്ടിക്കൾച്ചറിലാണ് അങ്ങനെ കുറച്ചെങ്കിലും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് അതിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക?
1: സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഒരുപാട്
0: പുതിയ ഡിസൈനിങ് വേണം. പുതിയ അതിൽ കുറച്ചുകൂടെ നമ്മൾ പരിസ്ഥിതിയെ കണ്ടുകൊണ്ടുള്ള ഒരു ഡിസൈനിങ്, മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട്, ജലത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജൈവ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് നടത്താം അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കോൺഫ്ലിക്ട് ഇല്ല. അതേവോടെ
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: സ്വപ്നം എന്നുള്ളൊരു സിനിമയിലൊരു പാട്ടാണ്, സൗരായുധത്തിൽ പിറന്നൊരു വാണിജ്യറാം വലിയ പാട്ടാണ്. ONV കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകി.

0: ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
5: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
8: ഇപ്പോൾ കൃഷിയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒക്കെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ കർഷകനെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെയാണ് നമ്മുടെ മനസ്സിലെ ആദ്യത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്. മാഡം അന്നത്തെ കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം എത്രത്തോളമായിരിക്കും? ഈ കാലം അത്രയും മാഡത്തിന് മുന്നോട്ട് നയിച്ചത് എന്താണ് എന്നൊന്ന് പറയാം.
9: എന്നെ നയിച്ചത് ഇതുപോലെ എടുത്തു ചാടിയ ഒറ്റ ആള് അങ്ങനത്തെ ആളുകളാണ്. പല ആളുകളുണ്ട്. ചിലത് നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, കേട്ടവരായിരിക്കാം. അപ്പൊ സൈലന്റ് സ്പ്രിംഗ്, ഞാൻ റേച്ചൽ കാസിനെ കണ്ടിട്ടില്ല, പക്ഷെ ആ പുസ്തകം എന്നെ സ്വാധീനിച്ചിട്ട് ആ ചിന്തയിൽ നിന്നാണ് എനിക്കൊരു വഴി തെളിയുന്നത്, ഇങ്ങനെ രീതിയിൽ പോകണം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് സ്ത്രീകള് പ്രത്യേകിച്ചും കൃഷിയിൽ വന്നിട്ടുണ്ട് സംരംഭങ്ങൾ. അതിവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഞാന് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ആന്ധ്രയിലെ അനന്തപൂർ എന്ന് പറയുന്ന ഏറ്റവും വരൾച്ചയുള്ള പ്രദേശമാണ് ഇന്ത്യയിലെ. 400 mm മഴ മാത്രം ലഭിക്കുന്ന പ്രദേശത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ജൈവകൃഷിയിലേക്ക് വന്ന് ഒരു FPO നടത്തുന്ന ഒരു പേര് ഭാനു ചെറുവ എന്നാണ്, അവരാണ് അതിന് ലീഡ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ, ഒരാളല്ല ഞാൻ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് സുന്ദർബൻസിലെ കർഷകരാണ്, അതിൽ സ്ത്രീകള്. അവിടുത്തെ കുറെ പുരുഷന്മാരിപ്പോ കേരളത്തിലൊക്കെ പണിയെടുക്കാൻ വരുന്നുണ്ട്, പക്ഷെ അവിടുത്തെ കൃഷി മുഴുവനും ഇപ്പോൾ സ്ത്രീകളാണ് നോക്കുന്നത്. ഇപ്പോഴും ഞാൻ വിചാരിക്കും സുന്ദർബൻസിലൊക്കെ നമ്മൾ കാഴ്ചക്കാരായിട്ട് പോകുന്നത്, നമ്മൾ ടൂറിസം ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ, യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണാൻ പോവുക, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നില്ല. അത് കാണാൻ പോകുമ്പോൾ അവരുടെ അതിജീവന ശേഷി, സുന്ദർബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ചളിയും വെള്ളവും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു അതിജീവനം അത് നമ്മൾ കാണുമ്പോൾ, വസ്തുത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എനിക്കൊന്ന് കൃഷിയിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രമാണ് എനിക്കറിയില്ല, നമുക്കൊരു അതിജീവന ശേഷി കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നുണ്ട്. നമുക്ക് ചാലഞ്ചസ് എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടണമല്ലോ, അതില്ലെങ്കിൽ നമുക്കിനി ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലാണ് കാലാവസ്ഥ മാറുന്നത്. ശാസ്ത്രജ്ഞർ പറയണത് ഇപ്പൊ 300 mm മഴ കിട്ടിയപ്പോൾ ലാൻഡ് സ്ലൈഡും ഫ്ലഡിംഗ് ഉണ്ട്, ചിലപ്പോൾ 1000 mm മഴ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഒന്നുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുള്ള തുടങ്ങുന്ന ഒരു ആശയമായിരിക്കാം, ഒരു പഞ്ചായത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഉണ്ടാവാം. കൃഷി മാത്രമല്ല ഞാൻ പറയുന്നത്, പല മേഖലകളിലും ഉണ്ടാവും അങ്ങനെ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഗംഭീരമായി ചെയ്യുന്നു. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് നമുക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവണമല്ലോ, അത് വളരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ജൈവ കർഷകർ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. കുറെ പേര് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ട് ജൈവ കൃഷിയിലേക്ക് വരാത്തവരും ഞാൻ ഇന്നത് ചെയ്യുന്നില്ല, ഞാൻ കീടനാശിനി അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ജൈവവളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ജൈവവളം സ്വന്തമായി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയത് ഇന്നത്തെ ഒരു ഇതിൽ നിന്നുകൊണ്ട് കേരളത്തിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വിത്ത് നിലനിർത്തുക, കൃഷി കുറച്ചെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ ആ അറിവ് നിലനിൽക്കുള്ളൂ, വിത്തുകൾ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. നാളെ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് ആവശ്യം വരും. അപ്പൊ നമ്മുടെ നിലനിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇപ്പോഴും നമ്മളിലുള്ളത്. ഇപ്പൊ വലിയ തോതിൽ കൃഷി ചെയ്ത ഒരു വലിയൊരു ഉത്പാദകരായി നമ്മളെല്ലാം ഭയങ്കര സക്സസ്ഫുൾ ആവുക എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നമ്മൾ നമ്മുടെ മണ്ണിനെയും വെള്ളത്തിനെയും നിലനിർത്താനുള്ള അറിവ് നിലനിർത്തുക എന്നുള്ളത്, വിത്തിനെ സംരക്ഷിക്കാനുള്ള, ജൈവ സംരക്ഷിക്കാനുള്ള അറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
8: നമുക്ക് അടുത്ത പാട്ടിലേക്ക്.
9: അടുത്ത പാട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ എല്ലാവരെയും പ്രണയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണ്, ശരദിന്ദു മലർ ദീപനാളം നീട്ടി, ഉൾക്കടൽ എന്നുള്ള സിനിമയിലെ ജയചന്ദ്രനും സെൽമയും കൂടി പാടുന്ന, എഗൈൻ MBSന്റെ സംഗീതത്തിലുള്ള ഒരു നല്ലൊരു പാട്ടാണ്.

0: മണ്ണും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തിയെടുക്കുന്നതിനെ കുറിച്ച് വളരെ ഹൃദ്യമായ രീതിയിലാണ് മാഡം സംസാരിച്ചത്. പ്രകൃതിയെ പ്രണയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ എത്രത്തോളം മനസ്സിലാക്കാനും സാധിക്കൂ. പ്രകൃതിയും സംഗീതവും എന്നും തണലായിരിക്കട്ടെ. മണ്ണിനും പ്രകൃതിക്കും മാഡം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയകരമാകാനായിട്ട് ആശംസിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിലും ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുത്ത പരിപാടിയുടെ

0: ഏജൻസീസ്.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
5: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും S. ജാനകിയും പാടിയത്. ആർ കെ ദാമോദരന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ചരമവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഫലപ്രദമായ ഇടപെടലിലൂടെ ഗവൺമെന്റിന്റെ നയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അരുൺ ജെയ്റ്റ്ലി നിർണായക പങ്ക് വഹിച്ചതായും അമിത്ഷാ പറഞ്ഞു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രതിനിധി സംഘം ലഖ്നൌവിലെത്തി. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദീകരിക്കുകയാണ് ലക്ഷ്യം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച KSRTC ബസ് സർവീസ് ടിഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി, ഇളയാവൂർ അമ്പലം, ചക്കരക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് ബസ് കടന്നുപോവുക. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട്

5 തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കണ്ണൂർ പിലാത്തറ മണ്ടൂർ KSTP റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മിക്സർ ഹെവി ലോറിയിടിച്ച് 2 മരിച്ചു. ലോറിയുടെ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ സ്വദേശി ഇബിനസർ ആന്റോ, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷെബിൻ എന്നിവരാണ് മരിച്ചത്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 335 റൺസ് എടുത്തിട്ടുണ്ട്. FM ന്യൂസ് ലൈൻസ് ഇനി 12 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ, ആകാശവാണിയിൽ ഇന്ന് വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
3: നന്ദി.
2: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അതിനെ കുറിച്ചൊന്ന് പറയാം.
3: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും സാധാരണ ന്യൂജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ല എന്ന് തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടടുത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളതെന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷം ഉണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും, എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിനുള്ള വ്യത്യാസം മനസ്സിലായില്ല. നേരത്തെ നമുക്കൊരു പ്രശ്നമുണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങനെ നോർമലാവും. ഇതങ്ങനെയല്ല, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
2: ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ.
4: ഹലോ.
2: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാറേ.
3: നമസ്കാരം, പറഞ്ഞോളൂ.
4: എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
3: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
4: ഒരു 10-30, 35-40 വയസ്സോളം 30-35 വർഷം കൊണ്ടേ ഉണ്ട്. ബിയ കഴിച്ചുകൊണ്ടായിരിക്കുന്നത്, ബിയ കഴിച്ചാ ഉറങ്ങുന്നത്.
3: അങ്ങേക്ക് മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
4: മറ്റു രോഗാവസ്ഥ പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്താ
3: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
4: രക്തസമ്മർദ്ദം ഇല്ല, ഷുഗറുണ്ട്.
3: ഷുഗറുണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അല്ലേ,
4: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
3: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവേ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
4: 5 മണിക്കുള്ളിൽ.
3: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമമൊക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങേക്ക്?
4: 72.
3: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
4: നടക്കുന്നുണ്ട്.
3: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ?
4: അങ്ങനെയൊന്നുമില്ല.
3: ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ, അറിയാമെങ്കിൽ?
4: ശരി.
3: അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
4: ഇല്ല, പകല് ഉറങ്ങാറില്ല. രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇപ്പൊ ഗുളിക പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായോണ്ട്.
3: പകലങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
4: കിടക്കാറുണ്ട്.
3: എത്ര സമയം കിടക്കും?
4: ചിലപ്പോ 1-2 മണിക്കൂർ കിടക്കും.
3: 1-2 മണിക്കൂർ കിടക്കും. ശരി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ? ശരി. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിൽ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഉണ്ടാവുകയും തലച്ചോറിന് ആവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 1-20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പം അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: വിളിച്ചതിന് നന്ദി സർ. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
3: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകൾ. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ. ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹോളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായും ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി. ഇല്ലേ, അത് പരീക്ഷ പേടി അല്ല കേട്ടോ. പരീക്ഷ പേടി അല്ല എന്നുള്ളത് അടുത്ത 2-3 കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കുക. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത്തരമൊരു വസ്തു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്, നമ്മുടെ ഉള്ളിലാണ്. നിയതമായ രൂപഭാവങ്ങളില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടിയല്ല ഇത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത് പൊതുവേ മുതിർന്ന ആൾക്കാർ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ

0: യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവെ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സയും പരമപ്രധാനമാണ്.
1: നമുക്കൊരു കോളുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം മാഡം.
2: ഞാൻ കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
1: ചോദിച്ചു
0: പറഞ്ഞോളൂ.
2: പിന്നെ സാർ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. എന്ന് വെച്ചാൽ രാത്രി 1 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ. എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത് വരുമോ, അതുണ്ടോ. പിന്നെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: ശരി മാഡത്തിന്, ഇപ്പൊ എത്ര പ്രായമായി?
2: എനിക്ക് 60 വയസ്സായി.
0: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
2: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250, 260
0: തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
2: ഞാൻ നടക്കാൻ പോകില്ല. എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ്. എനിക്ക് ആ ടെൻഷനും ഉണ്ട്. ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
2: ഞാനൊരു 5:30 ആവുമ്പോ ചായ കുടിക്കും. പിന്നെ എനിക്ക് ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
0: ചായയുടെ ആസക്തി നിർമ്മം, ഒരു ദിവസം എത്ര ചായ കുടിക്കും?
2: 3-4 ചായയൊക്കെ.
0: 3-4 ചായ കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്.
2: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും. അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
0: ശരി. അപ്പൊ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന്, മാഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെയാണ്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടിവിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ? ഒട്ടും
2: കാണാറില്ല. ചിലപ്പോ ഒരു സീരിയൽ കാണും.
0: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
2: 1/2 മണിക്കൂർ, 20 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു

0: പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
1: ഇല്ല
0: ഇല്ല,
1: ഇല്ല,
0: ഒട്ടും
1: ടി വി
0: കാണാറില്ല.
1: ഇല്ല, ചിലപ്പോ ഒരു സീരിയൽ കാണും, അത്
0: എത്ര
1: ചോറ്
0: മണിക്കുള്ള
1: കഴിക്കാൻ ചെന്നിരിക്കുമ്പോ
0: സീരിയലാണെന്ന് പറയാമോ?
1: 1/2 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു

0: അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പോൾ നമ്മളത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ട് അറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ടു തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി വരെ വളരെ നല്ലതാണ്. 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പൊ തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7-7.5 മണിക്ക് വന്നതിന് ശേഷം അവര് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ്, നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവേ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുത്ത് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘശ്വാസം എടുത്ത് അങ്ങനെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
0: ഇനി
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു ഇപ്പോഴും മനസ്സിന് പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലെ ജോലി ചെയ്യുന്നത് നമുക്ക് നോക്കാം.
2: ഹലോ, ആകാശവാണി തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം.
3: നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഷിയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
10: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാനലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
11: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
12: അതിനെന്താ പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
13: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
14: പിട്ടപ്പിള്ളി ഏജൻസീസ്.
15: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
16: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
15: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
16: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
15: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
16: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
17: ഫോൺ നമ്പർ ഞാൻ പറയാം.
15: എന്നാ പറയാം?
17: 90

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഹലോ, ആകാശവാണി തുടരുന്നു.
2: ഇപ്പൊ നമ്മൾ പറഞ്ഞു മുതിർന്നവരും അതുപോലെ ചെറുപ്പക്കാരുടെ ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദ രോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ചു നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
3: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിന്റെ ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്.

0: ഇപ്പോൾ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറയുന്നൊരു സാധാരണ ഒരു പ്രശ്നമാണ്, ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവനില്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്, അതില്ല. അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്. അങ്ങനെയല്ല, നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പം ഈ സ്വഭാവം അതായിരിക്കും. രണ്ട്, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാർ ഈ തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൻസ് ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി, നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല, അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പം ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നൊരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
1: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളെ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100-100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയും, കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ, കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകള, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളാണ്. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, ഇഷ്ടവുമാണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്? വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ നാലിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് നാല് സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ അഞ്ചിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗമെന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 53.
0: ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ, രക്തസമ്മർദ്ദം, അങ്ങനെ. വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4 മണി ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ എക്സസൈസ് ചെയ്യണം. രാവിലെ യോഗയുടെ തന്നെ റേഡിയോയിൽ പറയുമല്ലേ, അപ്പൊ അടുക്കള ജോലിയായിട്ട് റേഡിയോ ഇട്ടിട്ടുണ്ട്.

0: അപ്പൊ യോഗയുടേത് പറയുമ്പോൾ ഞാൻ യോഗയുടേത് അത് ചെയ്യും.
1: അടുക്കളയിലെ
0: കുറച്ച്
1: ജോലിയോടൊപ്പം യോഗ
0: സമയത്ത്
1: സമന്വയിപ്പിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്
0: അതെ
1: കേട്ടോ.
0: അതെ
1: അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
0: ഇല്ലല്ല, അതൊന്നുമില്ല.
1: തൈറോയിഡ് പരിശോധിച്ചിട്ടുണ്ടല്ലേ അല്ലേ?
0: എല്ലാം പരിശോധിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് പീരിയഡ്സ് വന്നില്ല. അതിലൊന്ന് ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMC ചെയ്തു. എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്.
1: ശരി
0: അപ്പൊ ഈ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതും നീക്കം ചെയ്ത് DMC ചെയ്ത്
1: ശരി.
0: അതിനുശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോലെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്കെന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എന്താ എനിക്ക് എന്താ ഉറക്കമില്ലാത്ത എന്തെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കാതിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
1: മാസമോ
0: ഭയങ്കരമായൊരു
1: ക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ?
0: ഈ DMC ചെയ്തതിന് ശേഷം ഇപ്പൊ 6 മാസം കൊണ്ട് മെൻസസ് ഇല്ല.
1: മെൻസസ് ഇല്ല. ശരി ശരി. ഓക്കെ. നമ്മൾ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ്, വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു
0: അതെല്ലാം
1: DNC സമയത്ത്
0: കുഴപ്പമില്ല.
1: അത്
0: എല്ലാം
1: കുഴപ്പമില്ലല്ലോ അല്ലേ?
0: എല്ലാം
1: കുഴപ്പമില്ല. ശരി
0: ഇല്ലല്ലോ.
1: ശരി.
0: ഒന്നും എന്നുവെച്ചാൽ ഇപ്പൊ എനിക്കൊരു 3-4 മാസം ഒരു ഉപ്പിച്ച് വേദന വന്ന് പെട്ടെന്ന്. എന്നുവെച്ചാൽ മെഷീൻ ചവിട്ടുന്നത് ഒരു കാല് വെച്ചാണ് ഞാൻ മെഷീന്റെ ഇതാക്കുന്നത്. അപ്പൊ ഒരു കാല് ഇടത് കാല് വർക്ക് ചെയ്തല്ല. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉപ്പിച്ച് വേദന വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആദ്യം ആയുർവേദ പോയി, ഞാൻ കുറയാത്തോണ്ട് പിന്നെ ഹോമിൽ പോയി. അങ്ങനെ അങ്ങനെ ഒരു കുറെ ടെസ്റ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപ്പതിയിലോട്ട് തന്നെ ഞാൻ പോയി.
1: ശരീരത്തിൽ
0: അങ്ങനെ
1: ഇടയ്ക്കിടയ്ക്ക്
0: പോയപ്പോ അവര്
1: ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
0: ഉണ്ട് ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോൾ മുള്ളുപോലും ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വേർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വേർത്തോണ്ടിരിക്കും, എപ്പോഴും വേർപ്പാണ്.
1: ശരി ശരി. അപ്പൊ പറഞ്ഞോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ, മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ യോഗ ഒരു വ്യായാമമാണ്. പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം രണ്ട് മൂന്ന് രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചത്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിലെ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്. ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു. അതായത് 20-ൽ താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ഉള്ള ആൾക്കാരെ അതെ കൃത്യം അത് പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യം കേട്ടോ. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട് അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടോ. പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ DNC ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ 4-ൽ 1 പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ
0: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കെയറിങ് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
1: അതെ,
0: വീട്ടിൽ കടയിൽ വന്ന പിന്നെ ഈ കട എനിക്ക് ഷോപ്പുണ്ട്. ഷോപ്പിലാണ് നേരിടുന്നത്, തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
1: നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹിക ക്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർ

0: ത്വരയൊക്കെ ഇറങ്ങി അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
1: അതെ,
0: പക്ഷെ വീട്ടിൽ കടയിൽ വന്ന് പിന്നെ ഈ കട എനിക്ക് ഷോപ്പുണ്ട്, അപ്പൊ ഷോപ്പിലാണ് മേടിക്കുന്നത്. തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
1: നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർ

0: ഒട്ടകപ്പക്ഷി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
1: വിളിച്ചതിന് നന്ദി മാഡം.
2: ഇടവേള,
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
6: എന്താ ചേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
6: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഓണം വരവായി.
10: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
9: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
10: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
11: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
12: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
11: തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
13: 10,000 രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
14: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
15: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
16: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
2: ഹലോ, ആകാശവാണി തുടരുന്നു.
1: സാർ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: തെറാപ്പി യഥാർത്ഥത്തിൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു. സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലിയിലുണ്ട് പോകുമായിരിക്കും. സാധാരണ മനോനിലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക? അവനെന്നെ കണ്ടു കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്. ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇതിനെക്കാട്ടി ഭേദം അങ്ങ് പോകുന്നതാണ്. ആത്മഹത്യയല്ലേ ഇതിനെക്കാട്ടി ഭേദം? ഈ ചിന്തകൾ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇപ്പം നമ്മൾ പൊതുവേ പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാകുന്നു, ആ വികാരങ്ങളിൽ നിന്നും സ്വഭാവം രൂപപ്പെടുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പം മുമ്പിൽ ഒരുത്തം നിൽക്കുന്നു, അവനെ ഇടിച്ചാൽ കുഴപ്പമാകുക എന്ന ചിന്തയിലുണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ഘട്ടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്. ഒരു തെറാപ്പിയിൽ ഇതാ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത്, നോക്കൂ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു? അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് ഇങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിലെ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാണ്, അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസം

0: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരികക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം. കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കും. 20% കൂടുതൽ
1: മുതിർന്നവരാണ്. കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാനൊന്നും എനിക്ക് ഒരു കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ ആളില്ല.
0: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7.5-8 മണി കഴിഞ്ഞ് ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റ് ഇല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല. കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5-5.75 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവേ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദരോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിന്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
1: അപ്പൊ മക്കള് നിസ്സഹായരാണ്. മോളാണെങ്കിൽ ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാൽ മോള് പറയുന്നു എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മോനാണെങ്കിൽ ഇവിടെ 9 മണിയാകും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കെട്ടി തന്നെ ഇരിക്കും. റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല. ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല. നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
0: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ വിഷാദം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും. അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്ന മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പം നമുക്ക് അങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ടു മുന്നേ ഉള്ള കോളില് ആ മാഡം പറഞ്ഞിരുന്നു ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പൊ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെ കുറിച്ച്.
0: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോള് കിട്ടി. കിട്ടിയ കോളുകളിൽ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത് നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക. രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്. അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിന്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
2: ഹലോ, ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ
0: സർ. പറഞ്ഞോളൂ,
3: കേൾക്കാം മാഡം. നമസ്കാരം സർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാൻ ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ മോഹൻ റോയ് സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ

0: കുഞ്ഞുങ്ങളിൽ ഇപ്പോ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തില് അവര് പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദ രോഗമുണ്ടോ? എന്റെ സംശയം അതാണ്. വിഷാദ രോഗം അങ്ങനെ ബാധിക്കുന്നത്, ഇപ്പം നമ്മളെ ഫോൺ, കുഞ്ഞു മക്കള് വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ആ ഇത് കാണുന്നുണ്ട്, അവർ റീൽസ് കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, അത് തടയാൻ എന്തെങ്കിലും വഴി?
1: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, യഥാർത്ഥത്തിലെ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചു

പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ. കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്.

0: പരിശീലനം. അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി. അതുകൊണ്ട് കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി. അതുകൊണ്ട് ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മഞ്ഞുമലയുടെ എട്ടിലൊന്നാണ്, എട്ടിലേഴ് താഴെയുണ്ട്. രണ്ടുപേർ ആത്മഹത്യ പറയേണ്ടത് ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇത് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ മൂന്നിരട്ടിയോളം കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ.
0: നന്ദി.
2: ഹലോ, ആകാശവാണിയിൽ ഇതുവരെ കേട്ടത് വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
5: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
4: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th anniversary. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
5: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
6: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
7: നമസ്കാരം, പ്രധാന വാർത്തകൾ.
6: കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര നെറ്റ്വർക്ക് പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക്കേഷൻസ് വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സജ്ജമാക്കിയ മീഡിയ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരളമൊന്നാകെ ഒരേ മനസ്സോടെ ഓണം ആഘോഷിക്കുമ്പോൾ തലസ്ഥാന നഗരിക്ക് ഉത്സവാവേശം ഇരട്ടിയാണെന്ന് മുരളീധരൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിലെയും ജലാശയങ്ങളുടെ തീരത്തെയും താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി BM കായൽ ജലോത്സവം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 നടത്തും. മന്ത്രി AP അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്ന ഉത്തരവിനെതിരെ യുവജന സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. DYFI പാലക്കാട് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ പാലത്തായി കേസ് കോൺഗ്രസും BJPയും ചേർന്ന് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അടുത്തമാസം 1 വൈകിട്ട് CPIM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് രാഗേഷ് അറിയിച്ചു. സ്വർണവില വർദ്ധിച്ചു. പവന് 640 രൂപ കൂടി 120,240 രൂപയായി. ഗ്രാമിന് 15,030 രൂപ. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 388 റൺസ് എടുത്തിട്ടുണ്ട്. FM ന്യൂസ് ലൈൻസ്, ഇനി 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
0: ചിത്രമഞ്ജുഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ കേൾക്കാം മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. 1971 മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. കഥ, തിരക്കഥ SL പുരം, സംവിധാനം AB രാജ്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം B ദക്ഷിണാമൂർത്തി. ചിത്രത്തിലെ ആദ്യഗാനം ഒരു നൃത്തരംഗമാണ്. നായികയായ ഗീതയെ അധ്യാപിക നൃത്തം പഠിപ്പിക്കുകയാണ്. ആ നൃത്തരംഗത്തിന് ശേഷമാണ് നായകനും നായികയും ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഗാനം ഇതാണ്, ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ. പാടിയത് S ജാനകി.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
0: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
2: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
5: ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലും കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈ ജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
8: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
9: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ചിത്രത്തിൽ വില്വാദ്രി അയ്യർ എന്ന പേരിൽ താമസിക്കുന്ന നായകനായ മാത്യുവിനോട് നായിക ഗീതയ്ക്ക് ഇഷ്ടം തോന്നാൻ കാരണമാകുന്ന ഒരു ഗാനമാണ് അടുത്തത്, അശോക പൂർണിമ വിടരും വാനം. പാടിയത് യേശുദാസ്.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
6: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
7: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി ലാപ്പകൽ സെയിലിൽ.
6: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
7: വേഗമാകട്ടെ.

0: മൈ ജി റാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
9: കൊല്ലം സുപ്രീം.
10: ഈ ചിത്രത്തിൽ സംഗീതജ്ഞാനമുള്ള നായകൻ നവരാത്രി പൂജയ്ക്ക് പാടുന്നതാണ് മനസ്സിലുണരൂ എന്ന ഗാനം. നായികയും ഒപ്പം ചേരുന്നു. മനസ്സിലുണരൂ ഉഷസന്ധ്യായി, മായാമോഹിനി സരസ്വതി. പാടിയത് യേശുദാസും ജാനകിയും.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: അസുഖം കാരണം കിടപ്പിലായ നായിക ഗീതയുടെ അച്ഛൻ അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജയ്ക്കായി വില്വാദ്രിയെ അയക്കുന്നു. വേഷമാറി ജീവിക്കുന്ന മാത്യു അന്ന് രാത്രി സ്വപ്നം കാണുന്നതാണ് അടുത്ത ഗാനം. കാളി ഭദ്രകാളി, ഇത് പാടിയത് പി ജയചന്ദ്രൻ, പി ലീല എന്നിവരും സംഘവും.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
5: ബുധൻ ഉച്ചയ്ക്ക് 12:40
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം, ഫോൺ 9633863333.
6: നായകൻ വില്ലുവാദ്രിയോട് പ്രണയമൊട്ടിടുന്ന നായിക ഗീത പാടുന്ന പാട്ട് ഇനി കേൾക്കാം നമുക്ക്. സ്വർഗവാതിൽ ഏകാദശി വന്നു എന്ന് തുടങ്ങുന്നു.

0: മാത്യു എന്ന വില്വാദ്രി അയ്യരായി പ്രേം നസീറും ഗീതയായി വിജയശ്രീയും അഭിനയിച്ചു. ഗീതയുടെ അച്ഛൻ ശേഷാദ്രി അയ്യരായി ശങ്കരാടി, നരസിംഹ അയ്യരായി അടൂർ ഭാസി, കൂടാതെ എസ് പി പിള്ള, ആലുമൂടൻ, പറവൂർ ഭരതൻ, ഗോവിന്ദൻകുട്ടി, പ്രമീള, പാലാ തങ്കം, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങി ധാരാളം അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട്. ചിത്രമഞ്ജുഷയിൽ നമ്മൾ കേട്ടത് മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നേ എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തിരയിപ്പൂക്കൾ. ആദ്യം യജമാൻ എന്ന ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം.

0: ഓണം പൊന്നോണമാക്കാൻ ചാംസിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാംസൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: തിരിപ്പൂക്കളിൽ അടുത്ത ഗാനം തഗ് ലൈഫ് എന്ന ചിത്രത്തിന് വേണ്ടി ചാരുലത മണി പാടിയത്.

തിരൈപ്പൂക്കളാണ് കേട്ടത്. തിരൈപ്പൂക്കൾ ഇനി കേൾക്കാം 2:45. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു.
1: പൊള്ളലിനെ പറ്റി നമ്മുടെ നാട്ടിൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ കുറേയേറെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും വ്യാപകമായിട്ട് കാണാറുണ്ട്. ഇതിൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ മുതൽ പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യകതയെ പറ്റി വരെ നീളുന്ന തരത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ സംശയങ്ങൾ. പൊള്ളലിനെ പറ്റി ശരിയായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മം അഥവാ സ്കിൻ എന്ന ശരീരത്തിലെ ഏറ്റവും വലിയ അവയവത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഏകദേശം 1.5 മുതൽ 2 സ്ക്വയർ മീറ്റർ വരെ വിസ്തൃതി, അതായത് സർഫസ് ഏരിയ ഉണ്ട്. ഇതിന് 2 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ലെയറിന്റെ പേര് എപ്പിഡെർമിസും അതിന്റെ അടിഭാഗത്ത് കാണുന്ന ലെയറിന് ഡെർമിസ് എന്നും പറയും. എപ്പിഡെർമിസ് അല്ലെങ്കിൽ വെളിയിലുള്ള ഭാഗത്തിന് മെയിൻലി അത് പ്രൊട്ടക്ഷനാണ്. അണുക്കൾ ശരീരത്തിലോട്ട് കയറാതിരിക്കുക, പിന്നെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ തൊലിയുടെ നിറം നിർണ്ണയിക്കുക, ഇതൊക്കെയാണ് വെളിയിലത്തെ ലെയറിന്റെ ജോലി. നമ്മുടെ ഡീപ്പർ ലെയറായ ഡെർമിസിലാണ് നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, ഹെയർ ഫോളിക്കിൾ, രക്തക്കുഴലുകൾ, ഞരമ്പുകൾ മറ്റെല്ലാം കാണുന്നത്. പുതിയ ചർമ്മം ഉണ്ടാവാനും ഏതൊരു മുറിവ് ഉണങ്ങുവാനും ഈ ഡെർമിസ് അല്ലെങ്കിൽ അടിയിലത്തെ ലെയറാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇനി ചർമ്മത്തിൽ എത്ര ആഴത്തിൽ പൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ബേൺസിനെ വിവിധ ഡിഗ്രി ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന ഏറ്റവും മൈനർ പൊള്ളൽ, അതായത് ഏറ്റവും വെളിയിലത്തെ ലെയറായ എപ്പിഡെർമിസിൽ മാത്രം പൊള്ളുന്നതിനാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ബേൺസ് എന്ന് പറയുന്നത്. സൺബേൺ, സൂര്യാഘാതം, അതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ. ഒരു നീറ്റലുണ്ടാവും, ചെറിയൊരു ചുമന്ന നിറവും ആ ഭാഗത്തുണ്ടാവും. അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ ചികിത്സയൊന്നും ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടിയാൽ മാത്രം മതി, ഒരാഴ്ചയ്ക്കോ അത് കംപ്ലീറ്റ് പാടൊന്നുമില്ലാതെ ഹീലായിക്കൊള്ളും. ഇനി രണ്ടാമത്തെ പൊള്ളലാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി, അതായത് രണ്ടാമത്തെ ആ ലെയർ പറഞ്ഞല്ലോ അതിൻ്റെ മോൾ ഭാഗം വരെ പൊള്ളൽ സംഭവിക്കുന്നതിനാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ക്ലാസിക്കൽ ഫീച്ചറാണ് ഈ കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ള പൊള്ളലാണ് ഈ തരം. ഇത് കാറ്റടിച്ചാൽ വരെ നമുക്ക് വളരെ നീറ്റിലായിരിക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ അത് സ്റ്റെറൈലായിട്ട് കുമിള പൊട്ടിച്ച് അതിന് ഡ്രസ്സിങ് ചെയ്ത് അടച്ച് തന്നെ സൂക്ഷിക്കണം. യൂഷ്വലി 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് പാടില്ലാതെ ഉണങ്ങാറാണ് പതിവ്. വെളിയിൽ നിന്ന് ഇൻഫെക്ഷൻ കയറാതിരിക്കാനാണ് കവേർഡ് ഡ്രസ്സിങ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിഗ്രിയാണ് ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി, അതായത് രണ്ടാമത്തെ ലെയറായ ഡെർമിസിൻ്റെ താഴെ ഭാഗത്തോട്ടും പൊള്ളൽ അയക്കുന്നതിനാണ് ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്.

0: ഇവിടെയും വേദന ഉണ്ടാവും, കുമിളകളൊക്കെ കാണും, കുറച്ചും കൂടെ ഇളം പിങ്ക് കളറായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി പൊള്ളലുകൾ ചിലപ്പോൾ ഉണങ്ങാൻ താമസം കാണിക്കാം. 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പം പാട് തടിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിന് പോസ്റ്റ് ബേൺ ഹൈപ്പർട്രോഫിക് സ്കാർ എന്ന് പറയും. ചില ആൾക്കാരുടെ പൊള്ളലൊക്കെ പൊള്ളിക്കഴിഞ്ഞ് ഇങ്ങനെ തടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലും പ്ലാസ്റ്റിക് സർജറി, അതായത് വേറെ തൊലി മാറ്റി വെക്കുന്നതാണ് യഥാർത്ഥ ചികിത്സ. ഇനി ആഴത്തിലുള്ള, ഏറ്റവും സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊള്ളുകയോ അതിനടിയിലോട്ടുള്ള ആഴത്തിൽ പൊള്ളുകയോ ചെയ്താൽ അതിന് 3rd degree പൊള്ളൽ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കത്തിക്കരിഞ്ഞ കറുത്ത നിറമോ അല്ലെങ്കിൽ ഒരു വെളുത്ത ഒരു ലെതറി അപ്പിയറൻസ്, ഡ്രൈ ആയിട്ടിരിക്കുന്നതോ ആയിട്ടായിരിക്കും സ്കിൻ തോന്നുന്നത്. 2nd degree പൊള്ളലിൻ്റെ അത്ര വേദന കാണാറില്ല. ഇതാണ് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട പൊള്ളലിൻ്റെ കേസ്, അതായത് 3rd degree അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ബേൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ തൊലി വെക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? പോസ്റ്റ് ബേൺ കൺട്രാക്ചർ, അതായത് ചിലരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊള്ളലേറ്റ് കഴിഞ്ഞിട്ട് അവരുടെ കഴുത്തും ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ബേൺസിൻ്റെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബേൺസിൻ്റെ ആഴം നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ കേരളത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന തെറ്റായ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റ് തേക്കുക. പിന്നെ ഇത് കൂടാതെ തന്നെ ആൾക്കാർ തേക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് തേൻ, മുറിവെണ്ണ, ഉപ്പ്, കോഴിനെയ്യ്, വെണ്ണ, മഞ്ഞപ്പൊടി, മഷി, പാല്, മൈദ, ഇങ്ങനെ കുറേ ഏറെ സാധനങ്ങൾ തേക്കുന്നത് രോഗികൾ പറയാറുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഇതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എവിഡൻസ് ഉള്ള കാര്യമല്ല. ശാസ്ത്രീയമായിട്ട് ലോകമെമ്പാടും ഒരൊറ്റ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പൊള്ളിയ ഭാഗം ഒരു പൈപ്പ് തുറന്ന് അതിൻ്റെ അടിയിലെ വെള്ളത്തിനടിയിൽ കാണിച്ച് 1-20 minutes എങ്കിലും പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ചൂട് അവിടെ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുവഴി തൊലിയുടെ ആഴത്തിലോട്ട് പൊള്ളലിൻ്റെ ഇഞ്ചുറി വരാതെ നോക്കാൻ നമുക്ക് പറ്റും. ചൂട് വെള്ളമൊക്കെ വീഴുകയാണെങ്കിൽ ഇങ്ങനെ 20 minutes കാണിക്കുക. ഇനി തീ എന്തെങ്കിലും കത്തിയാണെങ്കിൽ തീ അത് പെട്ടെന്ന് കെടുത്തുക. ഉടുപ്പ് ഊരാനൊന്നും കാത്തു നിൽക്കില്ല. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പോ വയറിലോ കാലിൻ്റെ തൊടയുടെ ഭാഗമോ അങ്ങനത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി നമ്മൾ ഷവറിൻ്റെ അടിയിലോട്ട് നിൽക്കുക. 1-20 minutes എങ്കിലും നിൽക്കണം. ഇനി ഐസ് വെക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഐസ് ഒരിക്കലും നേരിട്ടെടുത്ത് പൊള്ളിയ ഭാഗത്ത് വെക്കരുത്. ഐസ് എന്ന് പറഞ്ഞാൽ 0 degree അതിൽ താഴെയോ ടെമ്പറേച്ചറുള്ള സാധനമാണ്. അപ്പോൾ അത് നേരിട്ട് കോശങ്ങളുടെ പുറത്ത് വെച്ചാൽ അതിന് ഇഞ്ചുറി കൂട്ടാനും സെല്ല് ഡെത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് വെക്കാൻ പാടില്ല. ഇനി ഫ്രിഡ്ജിലെ തണുത്ത വെള്ളവും ശരിക്കും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കൂടുതൽ സർഫസ് ഏരിയ ബേൺസ് ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോവുകയും ഹൈപ്പോതെർമിയ എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻ വരാനും സാധ്യതയുണ്ട്. ഇനി 1-20 minutes ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? വൃത്തിയുള്ള ഒരു തുണി വെച്ച് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് മൂടുക. കൈകളിലോ കാലുകളിലൊക്കെയാണ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി പിടിക്കുന്നത് നീര് കുറയാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ്, നിയോസ്പോറിൻ, സോഫ്രോമൈസിൻ മുതലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പുരട്ടാവുന്നതാണ്. ഇനി ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ കൂടുതൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രി പോയിട്ട് അവർ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പലർക്കും ഉള്ള ഒരു തരം സംശയമാണ്, നമ്മൾ ഈ കെട്ടി വെച്ച് തന്നെയാണോ പൊള്ളലിൻ്റെ മുറിവ് ശ്രദ്ധിക്കേണ്ടത് അതോ തുറന്നിടുന്നതാണോ നല്ലത്? ചിലർ പറയാറുണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴുത്തു പോവും, അത് അവിഞ്ഞു പോവും എന്നൊക്കെ. അതൊരു വളരെ തെറ്റായ കാര്യമാണ്. ഹോസ്പിറ്റൽ പോയിട്ട് ഡോക്ടർ സാധാരണ ഈ കുമിള പോലുള്ള ഭാഗം പൊട്ടിച്ച് അത് ക്ലീനാക്കി അതിൻ്റെ അടിയിൽ ഓയിൻമെൻറ്റ് പുരട്ടി നമ്മൾ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് വെച്ച് കവർ ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായ ഡ്രസ്സിങ്. അതെന്തുകൊണ്ടാണ് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് വെച്ചാൽ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും, പിന്നെ രോഗിക്ക് വേദന കുറവായിരിക്കും. അതുപോലെ തന്നെ പുതിയ തൊലി ഉണങ്ങി വരാൻ ഒരു മോയിസ്റ്റ് എൻവയൺമെൻ്റ് ആണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളത് ഈ കുമിളകൾ കാണുമ്പോൾ അതങ്ങ് പൊട്ടിക്കണോ വേണ്ടെന്നാണ്. ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ചോ ആശുപത്രി അല്ലാത്തൊരു എൻവയൺമെൻറ്റിൽ വെച്ചോ അത് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അത് പൊട്ടിക്കുന്നത് വരെ അത് സ്റ്റെറൈലാണ്. നമ്മൾ കുമിള പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴൊക്കെയാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടത്? സാധാരണ നമ്മൾ പൊള്ളലിൻ്റെ ശതമാനം വെച്ചാണ് ഒരു സീരിയസ് പൊള്ളലാണോ ഇല്ലയോ എന്ന് പറയുന്നത്. പൊള്ളിയ ആളുടെ ഒരു കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ കൈപ്പത്തി 1% പറയാം. പിന്നെ അല്ലാതെ ശതമാനം കണ്ടുപിടിക്കാൻ മറ്റ് ഫോർമുലകളൊക്കെ ഉണ്ട്. സാധാരണ പറയുകയാണെങ്കിൽ അഡൽട്ട് പ്രായമായവരിൽ ഒരു 15-20% കൂടുതൽ സർഫസ് ഏരിയ, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ പൊള്ളലിന് കുട്ടികളിൽ 10% കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ആഴം കൂടിയ 3rd degree പൊള്ളലാണെങ്കിൽ 5% കൂടുതലോ. പിന്നെ മുഖത്ത്, കൈകൾ, പാദം, ജനേന്ദ്രിയങ്ങളുടെ ഭാഗം, പിന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പിന്നെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ബേൺ, ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെയാണ് ആശുപത്രിയിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ട കണ്ടീഷൻ. ഈ പറഞ്ഞതിൽ തന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പെട്ടെന്ന് നമ്മളൊരു വണ്ടിക്കകത്ത് തീ പിടിക്കുകയോ അല്ലെ അടുക്കളയിലെങ്ങാനും അടഞ്ഞ അടുക്കളയോ മുറിക്കകത്തോ ഒരു തീ ആളിക്കത്തുകയാണെങ്കിൽ അവിടെ ഫുൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് വരെ മറികടന്ന് എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഈ പുക ശ്വസിച്ചുള്ള പൊള്ളലിന്റെ ചികിത്സ എന്ന് പറയുന്നത് 100% ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ പേഷ്യന്റിന്റെ ജീവനാണ് രക്ഷിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ബാക്കി എല്ലാ പൊള്ളലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ ഒരു 20 മിനിറ്റ് വെള്ളമൊഴിച്ച് ആ ഏരിയ തണുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തണുപ്പിച്ചാൽ നമുക്ക് പൊള്ളലിൻ്റെ ഡിഗ്രി കുറയ്ക്കാം. ഡിഗ്രി കുറച്ചാൽ പെട്ടെന്ന് ഉണക്കാൻ കഴിയും. പൊള്ളലിൻ്റെ ട്രീറ്റ്മെൻറ്റും മാറ്റാൻ പറ്റും.
1: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ, L. ബൈദ്യനാഥന്റെ സംഗീതം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
6: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംപർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
7: നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. ഈ ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷമുള്ള ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസ്സുനൂരിൽ രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം പുറത്തിറക്കി. കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. 9th ദേശീയ സുരക്ഷാ നയ സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലുടനീളം ഇന്ത്യൻ റെയിൽവേ പ്രത്യേക ശുചിത്വ ഡ്രൈവ് ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളത്തിന്റെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കാൻ കുടിവെള്ള ടാങ്കുകളും ഫിൽട്രേഷൻ സംവിധാനങ്ങളും വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയുമാണ് ശുചിത്വ ഡ്രൈവിന്റെ ലക്ഷ്യം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വൈകിട്ട് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ കനകക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച അതിജീവിതരുടെ സംഗമം നടത്തും. മന്ത്രി സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ MP, കാരായി രാജൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ദേശീയപാതയിൽ കണ്ണൂർ കീച്ചേരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 10-ലേറെ പേർക്ക് പരിക്കേറ്റു. തളിപ്പറമ്പ് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഈ മാസം 30 കോഴിക്കോട്ട് ശിക്ഷക് സദനിൽ ചേരും. മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 419 റൺസെടുത്തിട്ടുണ്ട്. FM ന്യൂസ് ലൈൻസ്, ഇനി 2 മണിക്ക്.

0: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.
1: മനസ്സിനെ പ്രണയാർദ്രമാക്കുന്ന വരികളും ഈണങ്ങളും കൊണ്ട് വേദികളിലും ഗസൽ സന്ധികളിലും സമൂഹ മാധ്യമങ്ങളിലും തരംഗം തീർക്കുന്ന ഗായികയാണ് ഇംതിയാസ് ബീഗം. ഓമലാളെ നിന്നെയോർത്ത്, നീയെറിഞ്ഞ കല്ല് തുടങ്ങി ആസ്വാദകരുടെ മനം കവർന്ന എത്രയോ ഗാനങ്ങളിലൂടെ മലയാള ഗസൽ സംഗീതത്തിൽ ഇതിനകം തന്നെ ബീഗം തന്റേതായ ഇടം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം ഗായിക ഇംതിയാസ് ബീഗത്തിന്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും ഇന്ന് ആവണി പൊന്നുഞ്ഞാലിൽ.

പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാറിലേക്ക് സ്വാഗതം. ഞാൻ ഇംതിയാസ് ബീഗം. ഒരുപക്ഷെ റേഡിയോ ശ്രോതാക്കൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയാണ്, കുറച്ച് ഗസൽസും പിന്നെ ബാബുക്കയുടെ പഴയ മലയാള ഗാനങ്ങളും ഒക്കെ ലൈവ് ഷോസ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കുറച്ചു നേരം നമുക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഏരിയയാണ് റേഡിയോ എന്നുള്ളത്. അപ്പം നമുക്ക് റേഡിയോയിലൂടെ കുറച്ചു നേരം ഓർമ്മകൾ പങ്കുവയ്ക്കും. റേഡിയോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് എൻ്റെ വീട്ടിൽ എന്നും രാവിലെ ഉണരുന്നത് റേഡിയോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടു തുടങ്ങുന്നത് റേഡിയോയിലൂടെയാണ്. പല പല പാട്ടുകളും കുറച്ച് കുറച്ചായിട്ട് രജിസ്റ്റേർഡ് ആവുന്നുണ്ട് ഉള്ളിലേക്ക്. പക്ഷേ നമുക്ക് വരികളൊന്നും കാണാപ്പാടായിരിക്കില്ല, എന്നാലും ഗ്രാജുവലി പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്, അതാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത്. ആ പാട്ടും പഠിപ്പിച്ച ആളും എൻ്റെ ഉമ്മ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ പാടി തന്നിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ, ടേപ്പ് റെക്കോർഡർ ഇല്ല. ടേപ്പ് റെക്കോർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കേൾക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ ഉമ്മ എനിക്കിങ്ങനെ പാടിത്തരും. അത് കേട്ടിട്ട് ഞാനിങ്ങനെ ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു വെക്കും, റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ എന്നെ വിളിക്കണം, എന്ത് തിരക്കാണെങ്കിലും, ഞാൻ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കളിക്കാൻ പോയാലും ഒക്കെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ ഉമ്മ എന്നെ വിളിക്കും. ഞാൻ ഓടി വന്നത് ആദ്യമായിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നത്, അത് ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വസന്തം ഇങ്ങനെ വിരിയുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണ്

ഈ പാട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചത്, കാണാതെ പഠിച്ച ഒരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞ് പല പല പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. പാട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വീട്ടുകാർക്കും ഒക്കെ വന്നു തുടങ്ങി. ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും എം ജി രാധാകൃഷ്ണൻ സാറ് ഒക്കെ ആയിട്ട് അവിടെ ഒരു സംഗീത ഭാരതി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. അവിടത്തേക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നു. അവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോഴെനിക്ക് 6 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നെ അവിടെ പാടാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാട്ട് പഠിപ്പിക്കണമല്ലോ, വീണ്ടും വലിയ ചുമതലയാണ് ഉമ്മയുടെ നെഞ്ചത്തുള്ളത്, കാരണം പാടി വേണം പഠിപ്പിക്കാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അധ്യാപകൻ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തന്നു. പാട്ട് ഇതാണ് കേട്ടോ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞു മാലയിട്ട് നിലാ

അപ്പോൾ അത്യാവശ്യം നല്ല പാടുള്ളൊരു പാട്ടാണ്, പാടാൻ വേണ്ടിയിട്ട് ഈ പാട്ടാണ് എന്നെ പഠിപ്പിച്ച് അവിടെ മുന്നിൽ കൊണ്ടെത്തിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ റൂമിലകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓമനക്കുട്ടി ടീച്ചർ ഇരിപ്പുണ്ട്, രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടി, 6 വയസ്സേ ഉള്ളൂ. അന്നേ ഞാൻ ചിരിയാണ്, എപ്പോഴും എന്തുണ്ടെങ്കിലും ഉത്തരം മുട്ടിയാലും ഒക്കെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും അതാണ് സംഗീത ജീവിതം തുടങ്ങിയത്. എപ്പോഴെന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ ഫസ്റ്റ് വരുന്നത്

ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമില് AKG ആർട്സിന്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോവുമായിരുന്നു. അവിടെ നിന്നാണ് ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്നു. ഓണപ്പാട്ടിന്റെ ഒരു കോലാഹലം തന്നെയായിരിക്കും ആ സമയത്ത് സ്റ്റേജിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഓർമ്മയുള്ള ആ ടീമിൽ പാടുന്ന ഒരു ദാസേട്ടന്റെ സൗണ്ടുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രസാദ് എന്ന പേര്. പ്രസാദേട്ടൻ പാടുന്ന പാട്ടാണ്, പ്രസാദേട്ടൻ പാടിയിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം കേൾക്കുന്നത്. ഞാനന്ന് ചെറുതാണല്ലോ, അതുകൊണ്ട് വല്ലാതെ ചിലപ്പോൾ ദാസേട്ടൻ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രസാദേട്ടൻ പാടി കേൾക്കുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും എന്നാൽ അത് ഓണപ്പാട്ടും കൂടിയാണ്.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ്

0: കോട്ട് ഷോറൂമുകളിൽ.
1: അൽ അമാന
2: സെവൻ ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ നാൽക്കടിപ്പിലൂടെ മെഗാ വാമഗിഫ്റ്റ് AC സ്മാർട്ട് TV വാഷിംഗ് മെഷീൻ.
3: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
2: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അദ്ദമാം.
4: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
5: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
4: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
6: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംപർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
9: ചെറുപ്പകാലത്തെ ഓണം എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എന്റെ ഉമ്മയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു വസന്താൻറ്റി. ഉമ്മയുടെ ഏറ്റവും ചെറുപ്പം മുതലേ ഉള്ളൊരു ചങ്ങാതിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് തുടർച്ചയായിട്ടുള്ള എല്ലാ ഓണങ്ങളും. ഓരോ വർഷവും ചെല്ലുമ്പോഴും ചിലപ്പോൾ വീട് മാറിയിട്ടുണ്ടാവും. പല ഏരിയ എന്നുള്ള ഒരുപാട് ആ നാട്ടിലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒക്കെ ആയിട്ട് ഓരോ വർഷവും പുതിയ ചങ്ങാത്തങ്ങളാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും വാപ്പായും ഉമ്മയും കൂടി പോന്നു, സദ്യ കഴിക്കുന്നു, കുട്ടികളെല്ലാവരും പല വഴിക്ക് കളിക്കാൻ ഓടുന്നു, നാടും എല്ലാം ഇങ്ങനെ തിണ്ടി നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതാണ് ഓണം എന്ന് ഓർമ്മിക്കുമ്പോൾ കുറേ വർഷത്തെ ഓണം അതാണ്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളിക്കാൻ സ്ഥലം തേടണ്ട എന്നുള്ളതാണ് ഓണ ദിവസത്തെ ഒരു സംഭവം. കാരണം അവിടെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടാൻ വേണ്ടി വരുന്ന അയൽപക്കത്തുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ആരുടെ വീടാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും വീട് കയറി ഇങ്ങനെ അവിടെ എല്ലാ വീട്ടിലും ഊഞ്ഞാലുണ്ടാവും. എല്ലാ വീട്ടിലും പോയിട്ട് ആടും. എല്ലാ വീട്ടിൽ നിന്നും ചെല്ലുമ്പോൾ ചിലപ്പോൾ പായസം അത് ഇത് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ നടക്കുകയാണ്. എവിടെയും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അത് എന്ത് ജാതിയാണെന്നോ എന്ത് മതമാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയെപ്പറ്റിയും ബോധമല്ലാതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓണത്തിന് ആ ഒരു വർഷത്തെ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആ സങ്കടം ഇങ്ങനെ പറയുന്നു, അല്ല നീ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പൊ ചെല്ലുമ്പോഴും അതേപോലെ തന്നെയാണ്. ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടോ, അങ്ങനെയെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കണം.
10: നീ വസന്തകാലം,
9: ആ കാലത്തിന് ശരിക്കും ഒരു വസന്തകാലം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. എനിക്ക് സന്തോഷമുള്ള കുറേ നല്ല നിമിഷങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷമുള്ള ആൾക്കാരുടെ ചുറ്റിനും ഇരിക്കുമ്പോൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പാടിപ്പോകുന്ന ചില പാട്ടുകളിൽ

കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ രണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് സർ സെയ്ത് കോളേജിൽ ബി എസ് സി സുവോളജി സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നഴ്സിംഗ് ആണ് ഏറ്റവും ഇഷ്ടം, ആ ഒരു ഫീൽഡിൽ പോകാനാണ് നിന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ആയുർവേദ നഴ്സിംഗിന് വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജിലേക്ക് ചേർന്നു. എനിക്ക് തോന്നുന്നു കോളേജ് കാലത്തെ ഏറ്റവും നല്ല അനുഭവം എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. ഞാനൊരൊറ്റ മുസ്ലിം കുട്ടിയായിരുന്നു, പക്ഷേ എനിക്കതവിടെ അങ്ങനത്തെ ഒരു വേർതിരിവോ ഒരു സാധനവും എനിക്ക് ആ നാട്ടിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകും. ഭയങ്കര രസകരമായി നടന്ന ഒരു വർഷം, അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതിനാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സെറ്റ് സാരി കൊടുത്തു പോയ ഓണാഘോഷം. അതായത് ഹോസ്പിറ്റൽ അന്തരീക്ഷമാണല്ലോ, അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നുള്ളൊരു ഫീല് വരുന്നില്ല. ഹോസ്പിറ്റലും അതൊക്കെ ആയിട്ട് നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ എല്ലാം കൊണ്ടും കിട്ടുന്നുണ്ട്. പേഷ്യൻസും എല്ലാവരും ഡെയിലി കാണുന്ന യൂണിഫോമിൽ നിന്ന് നമ്മളെ മാറി നല്ലൊരു അറ്റയറിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാം നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പാട്ട് എന്ന് പറഞ്ഞാൽ, ആലോചിച്ച് നോക്കണം, അന്നത്തെ പ്രായമാണ് കോളേജ് കാലഘട്ടത്തിൽ. അപ്പം അന്ന് ആ കോളേജിൽ മുഴങ്ങിക്കേട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ എന്നുള്ളത്. കാരണം എല്ലാവരും പാടി നടക്കുകയാണ്, ഇതേ പാടാൻ നേരുള്ളൂ, അവിടെ എല്ലാവരും അതിസുന്ദരികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് സാരി അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ വരും.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
4: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ, പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
13: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
14: ആവണി പൊന്നുഞ്ഞാൽ.
15: ഞാൻ കേട്ട് വളർന്നതൊക്കെ, ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നത് ജഗ്ജിത് സിംഗിന്റെയും ചിത്ര സിംഗിന്റെയും ഗസൽസാണ് കേട്ട് വളർന്നത്. എന്റെ വാപ്പ ഇവരുടെ രണ്ടാളുടെയും ഭയങ്കര ഫാനാണ്. കണ്ണൂരിൽ നിന്ന് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ മന്ത് വരുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ 2 മന്ത് കൂടിയിട്ട് വരുമ്പോഴായാലും, അതിന്റെ എണ്ണത്തിനനുസരിച്ച് എത്ര കാസറ്റ്സ് അവരുടെ പാട്ടുകൾ ഇറങ്ങുന്നോ അത് കയ്യിലുണ്ടാവും. അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പൊ വാപ്പ വരുന്ന 1 വീക്ക് വീട്ടിൽ ആ പാട്ടുകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കും. എനിക്ക് ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ പ്രസൻസാണ് എനിക്ക് ഇപ്പോഴും തരുന്ന ഓർമ്മകൾ. അതിന്റെ കൂടെയാണ് കൂടുതലും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള സൗകര്യം അന്ന് ടൈമിൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതും എന്നാ അതിന് ചേർക്കുന്നതും. കർണാടക സംഗീതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചു. എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് ആലപ്പുഴ ശ്രീകുമാർ സാറാണ്. സാറുമായിട്ട് അധികമൊന്നും സംസാരമോ വർത്താനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, പേടി കൊണ്ടും ആ റെസ്പെക്ട് കൊണ്ടും ഉള്ള ഒരു ഭയങ്കരമായൊരു ബഹുമാനം ഇങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കണ അസാധ്യ വ്യക്തിത്വമാണ് സാറ്. എന്നെയൊന്നും ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യം സാറിനില്ല. പക്ഷെ എന്നെ ആ ചെറുപ്പം മുതൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ കൈ പിടിച്ച് താളം ഇട്ട് തരിക, ഇതൊക്കെയാണ് എനിക്ക് തരുന്ന നല്ല നല്ല ഓർമ്മകൾ. അതാണ്, തെറ്റിപ്പോയാൽ സാറിങ്ങനെ നോക്കി പേടിപ്പിക്കും, താളം തെറ്റുമ്പോൾ മുന്നോട്ടിങ്ങനെ ആഞ്ഞ്

വന്നിരുന്ന് എന്റെ കൈ പിടിച്ച് എനിക്ക് താളം ഇട്ടുതരാ. പിന്നെ ഞാൻ കരുതി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ സാർ എന്നെ മറക്കും എന്നുള്ള, എന്തോരം കുട്ടികളെ കാണുന്ന ആൾക്കാരാണ് അവര്, അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും, കുറേ വർഷത്തിന് ശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് എനിക്ക് ഉറുദു റെസിറ്റേഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് മാർക്കിടാൻ വേണ്ടിയിട്ട് സാർ അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാറ് മാർക്കിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈയെടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ വളരെ ചെറുപ്പത്തിൽ സാറ് കണ്ടതാണ്. പിന്നെ കാണുമ്പോൾ എൻ്റെ രൂപം കോലമൊക്കെ മാറിയിട്ട് ഞാനൊരു ടീനേജ് പ്രായത്തിലാണുള്ളത്, പക്ഷെ എന്നിട്ട് സാറിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് സ്നേഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്നേഹം എന്നാലോചിക്കുമ്പോൾ തീരെ ഒരു കളങ്കമില്ലാതെ അത്രയും പ്യുവറായിട്ട് കിട്ടിയത് സാറിനോട്.

എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റേജ് ഷോസിലൊക്കെ ബേണി ഇഗ്നീഷ്യസിലെ ബേണി ചേട്ടൻ മാൻഡലിൻ ഹാർമോണിയം ഗിറ്റാറ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു മ്യൂസീഷ്യൻ. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എന്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൂടുതലും വിദ്യാസാഗർ, പിന്നെ ബേണി ഇഗ്നീഷ്യസിന്റെ പാട്ടുകള്, അങ്ങനെ അങ്ങനെ. അപ്പൊ അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് സാറ് നമ്മുടെ കൂടെ പങ്കെടുത്തു എന്നുള്ളത്. പുള്ളിയുടെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് എനിക്ക്. മ്യൂസിക്കിന്റെ ആ ഒരു റിച്ച്നെസ് കൊണ്ടും അല്ലെങ്കിൽ പാട്ടിന്റെ സീന് കൊണ്ടും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബ്യൂട്ടി കൊണ്ടും ഫ്രെയിംസ് കൊണ്ടും പിന്നെ പേഴ്സണലി അറിയുന്ന ഒരാൾ മ്യൂസിക് ചെയ്തു എന്നുള്ളതും എല്ലാം കൂടി കൊണ്ട് ടോട്ടലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടിനോട് കൂടുതൽ അടുക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാല്, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാള് എന്റെ പല കള്ളത്തരങ്ങളും പിടിക്കുമ്പോ എന്നോട് നീ ഒരു കള്ളിയാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിത്തരാറുണ്ട്.

ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാല് ശശീന്ദ്രൻ പയ്യോളി എഴുതിയ, റാസ കമ്പോസ് ചെയ്ത വരുമെന്ന് ചൊല്ലിയ എന്നുള്ള ഒരു ഗാനമാണ്. ആ പാട്ടിനോട് അത്ര ഇഷ്ടം എന്താന്ന് വെച്ചാല്, അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ രാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രണയം, വിരഹം ഒക്കെ എല്ലാ ഇമോഷൻസും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഇമോഷനാണ് ആ രാഗത്തിനുള്ളത്. അപ്പോൾ ഇതെല്ലാം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പാടിയതിൽ നമുക്ക് തൃപ്തിയായ ഒരു പാട്ടെന്ന് പറയില്ലേ, അങ്ങനെ അടുപ്പുള്ളൊരു പാട്ടാണ്.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്റ്റ് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം
0: ടി എൻ സി അപ്ലൈ. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
7: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
8: ആവണി പൊന്നുഞ്ഞാൽ
9: ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഓണാഘോഷം ഞാനിപ്പോ ആഘോഷിച്ചു വരികയാണ്. കാരണം പല വ്യത്യസ്ത മേഖലയില്, സ്കൂൾ തലം കഴിഞ്ഞു, കോളേജ് തലം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിപ്പോ കരിയർ വൈസ് ആയിട്ട് നമ്മൾ പാടാനും ഒക്കെ പോകുമ്പോൾ ഇപ്പോ ഓരോ രാജ്യത്തും ഓണാഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. അപ്പോ പല രാജ്യത്തുള്ളതും അല്ലെങ്കിൽ അവരുടെയൊക്കെ സൗഹൃദം, അവർ സംഘടിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ, കാരണം ഇപ്പോഴും അതൊക്കെ എന്താ പറയാ, നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിലും അല്ലെങ്കിൽ ആ സൗഹൃദത്തിനൊരു അതിർവരമ്പ് വെക്കാത്തതില് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഓണാഘോഷത്തിനും ഇപ്പൊ എന്റെ മോളെ സന്തോഷം കാണുമ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മ വരും. കാരണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, സൗഹൃദത്തിന് വീണ്ടും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു ഇതിലേക്ക് വന്നു.

0: വീണ്ടും റേഡിയോ എന്ന് ഓർമ്മിക്കുമ്പോൾ സന്തോഷം തരുന്നൊരു മൊമെന്റ് ജീവിതത്തിലുണ്ടായത്. ഞാൻ എപ്പോഴൊക്കെയോ ഈ റേഡിയോ അനുഭവങ്ങൾ, നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ പറയാം, എനിക്കൊരു റേഡിയോ വാങ്ങണം. ആ പഴയ റേഡിയോ ശീലം ഇങ്ങനെ നിന്നു പോയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് രാവിലെ കയറുമ്പോഴേ റേഡിയോ ഓണാക്കുന്നു, പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുമ്പം ഇത് ഓഫായി അടുത്ത റേഡിയോ അവിടെ ഓണാവുന്നു. അങ്ങനെ റേഡിയോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിൽ പല സ്റ്റേഷൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, എന്തോരം പാട്ട് കേൾക്കുക. അപ്പോൾ അതിങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ എപ്പോഴേക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടിട്ട് അതിങ്ങനെ ഓർത്ത് എൻ്റെ മാനേജർ എനിക്കൊരു ദിവസം ഒരു റേഡിയോ വാങ്ങിക്കൊണ്ട് തന്നു. എന്തിത്താ, നിങ്ങൾ കുറേ നാളായില്ലേ ഇതിങ്ങനെ പറയണു റേഡിയോ വാങ്ങണമെന്ന്? ഇനി റേഡിയോ കേൾക്കാണ്ടിരിക്കണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു റേഡിയോ ഫസ്സിൽ വാങ്ങി തന്നിരുന്നു. ആ റേഡിയോയിലാണ് ഞാൻ ഇപ്പോഴും പാട്ട് കേൾക്കുന്നത്. വീണ്ടും ആ ഒരു റേഡിയോ അനുഭവത്തിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ അതൊക്കെ ആവണിപ്പൊന്നു ഞാൻ എൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കാനും പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരെയാണ്.
1: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് തന്റെ ഓർമ്മകളും

0: ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഗായിക ഇംതിയാസ് ബീഗം. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.
1: ആവണി പൊന്നു ഞാൻ.
2: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI ൽ സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ. ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
4: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
7: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി.
8: നമസ്കാരം, പ്രധാന വാർത്തകൾ.
7: ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാ നദിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവോണ പുലരിയെ പൂർണ്ണ സമൃദ്ധിയോടെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. നാളെയാണ് ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. കോട്ടയം ജില്ലയിലെ ഓണാഘോഷം തിരുനക്കര മൈതാനത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനാകും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് നെറ്റ് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിലും സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. സൌദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിപുലും GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവയും തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. FM ന്യൂസ് ലൈൻസ്, ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ ഡോക്ടർ,
2: മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. ചില മരുന്നുകൾ ദിവസേന ഉപയോഗിക്കുന്നതാവാം, മറ്റു ചിലവ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിട്ടുള്ളതുമാകാം. പക്ഷേ ഈ മരുന്നുകളെല്ലാം ശരിയായ വിധമാണോ സൂക്ഷിച്ചിരിക്കുന്നത്? ഓരോ തരം മരുന്നും ഓരോ രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം. സർ, സാധാരണയായിട്ട് വീടുകളിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
4: മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പൊതുവായിട്ട് ലോകത്താകമാനം അതീവമായ തെറ്റുകൾ കാണുന്നുണ്ട്. 40% ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ കുറേ കൂടെ വഴ്സാകാനാണ് ചാൻസ്. അപ്പം അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് ഈ മരുന്നിനെ നമ്മളോളം തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ധാരാളം പേര്

0: ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പല പരിപാടികളായിട്ട് സ്കൂട്ടറിൻ്റെയൊക്കെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാറിൽ അത് ലോക്ക് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര വെയിലത്ത്, അതിഭീകരമായ വെയിലത്ത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ആദ്യം തന്നെ കുഴപ്പം പിടിച്ച ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഐഡിയലി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ട മരുന്നുകളാണെങ്കിൽ എ സി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷെ എല്ലാവർക്കും അതുണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു വുഡൻ കബോർഡിൽ വയ്ക്കേണ്ടുന്നതിന് പകരം നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആ റെഫ്രിജറേറ്ററിന്റെ മോഡിൽ എളുപ്പത്തിൽ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക, കിച്ചൺ ക്യാബിനറ്റിൽ പല ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, ബാത്റൂമിൽ വയ്ക്കുക. അതുപോലെ വയ്ക്കുന്നത് രീതി മാത്രമല്ല, സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളുമായിട്ട് മിക്സപ്പ് ആകാം, എക്സ്പയറി മരുന്നുകളാകാം. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടാകത്ത രീതിയിലുള്ള വൈപ്പാകാം. അതുപോലെ നമ്മളെ പെറ്റ് ആനിമൽസ്. അപ്പോൾ അതെല്ലാം സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില തകരാറുകളാണ്.
1: നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: റഹീമ ബഷീർ, പത്തനംതിട്ട.
1: സംസാരിച്ചോ
2: ഡോക്ടർ. ഞാനൊരു രോഗിയാണേ.
0: ഓ,
2: 68 വയസ്സുണ്ട്.
0: ഓക്കെ.
2: അപ്പൊ തട്ടുകടയാ എനിക്ക് പണി. പിന്നെ കാലിലാണെങ്കിലും അവിടെ വെച്ച് എന്തോണ്ടോ ഒന്ന് കടിച്ച് ഒരു 5 വർഷത്തോളം ഞാൻ ചികിത്സിച്ചു. അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് ഓയിൽമെന്റുകളും പിന്നെ എല്ലാം തന്നിട്ടുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പൊ ഇൻസുലിൻ ഉണ്ട്, എനിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പെട്ടെന്ന് ഓർമ്മയില്ല ഡോക്ടറെ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം അങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുട്ടി വെക്കരുതെന്ന്.
0: ഇൻസുലിൻ തട്ടുകടയിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്?
2: അല്ല, തട്ടുകടയിൽ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ ഇൻസുലിൻ ചെയ്യും. ചെയ്തേ പറ്റും, മേശപ്പുറത്ത് വെച്ചേ പറ്റും. മറന്നു.
0: അല്ല, മറന്നുപോകുന്ന പറഞ്ഞ് തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്?
2: തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും.
0: അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിൻ നമുക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണമെന്ന്. നമ്മള് ഒരു തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 10-30 ദിവസത്തേക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് ഓർഡിനറി സാധാരണ. അല്ല, കേൾക്കൂ കേൾക്കൂ, പോട്ടെ, ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഒരു പരിധി വരെ അങ്ങനെ വച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് എപ്പോഴും ചെറിയ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ വെച്ച് വീണ്ടും വെളിയിലെടുത്ത് വീണ്ടും തിരിച്ച്, അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. മാത്രമല്ല, റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുത്തുമ്പോൾ നമുക്ക് അല്പ പെയിൻ കൂടുന്നതായിട്ട് സ്റ്റഡിയുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് നമ്മൾ എടുത്തു തുടങ്ങിയാൽ, ആ ഒരു പർട്ടിക്കുലർ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ എടുത്ത് കളയണ്ട.
2: പിന്നെ ഉപയോഗിച്ച ഒരുപാട് ഓയിൽമെന്റ് ഉണ്ടൊക്കെ, അതൊക്കെ ഇനി ഉപയോഗിക്കാമോ അതോ കളയണോ?
0: അല്ല, അത് ഒരുപാട് കാലം കഴിഞ്ഞതാണെങ്കിൽ ഒന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ. പിന്നെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ അത് ഭംഗിയായിട്ട് അടച്ച് അത് പ്രോപ്പറായിട്ട് വലിയ ടെമ്പറേച്ചറിൽ എക്സ്പോഷർ വരാത്ത രീതിയിൽ വച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോ നമുക്ക് ഇന്ന കാലയളവ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി പഴക്കം ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്.
2: പിന്നെ ഈ തരുന്ന ഗുളിക കഴിഞ്ഞിട്ടേ അത് കൊണ്ട് കാണിക്കുമ്പോ അവര് വേറെ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞാൽ തരുന്നത്, അതിന് പ്രശ്നമുണ്ടോ ഡോക്ടറെ?
0: ഡോക്ടറുടെ അറിവോടുകൂടിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മരുന്നുകൾക്കെല്ലാം ഒരേ കൺട്രോൾ തന്നെയാണ്. അതുകൊണ്ട് വേറൊരു കമ്പനിയുടെ ആയെന്ന് പറയും, സെയിം മോളിക്യൂൾ, സെയിം സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
1: സാർ, ഇപ്പോ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എല്ലാ മെഡിസിനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരുന്നുകളാണ് പർട്ടിക്കുലർലി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ഏതെല്ലാമാണ് സാധാരണ താപനിലയിൽ വെക്കേണ്ടതെന്ന് പറയാം?
0: നമ്മുടെ മരുന്നിന്റെ ലേബലാണ് ഏറ്റവും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്. മരുന്നിന്റെ ലേബലില് 2-8 ഡിഗ്രി സെൽഷ്യസ് വരെ കീപ്പ് ചെയ്യാൻ പറയുകയോ, അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ്, ആ രീതിയിൽ പറയുന്ന മരുന്നുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും അതിൽ തന്നെ വയ്ക്കണം എന്നില്ല, വയ്ക്കാത്തതാണ് ഒരു തരത്തിൽ നല്ലത്, കാരണം അതിന് അത്രയും സ്റ്റേബിളാണ് ഡ്രഗ്. അല്ലാതെ ഉള്ള ഇപ്പം സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ്, അല്ലെങ്കിൽ ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയലി 25 ഡിഗ്രി വരെ മാക്സിമം. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ കഴിയുന്നിടത്തോളം. ഈ കബോർഡിൽ ടെമ്പറേച്ചർ അല്പം പൊങ്ങി നിൽക്കുന്ന സീസണിൽ, സമ്മറിലാണെങ്കിൽ വുഡൻ കബോർഡിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതാണ് സ്റ്റോറിന് നോർമൽ റൂം ടെമ്പറേച്ചർ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഫ്രിഡ്ജിൽ ഡോറിലാണ് സൂക്ഷിക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിന്റെ വാതിലിൽ ഡോറിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രിപ്പറേഷൻ. കാര്യം എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക്

0: അത് നോർമൽ റൂം ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് ആകും. അപ്പൊ അതുകൊണ്ട് ഏകദേശം മിഡിലിൽ വരുന്ന ഷെൽഫിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്.
1: അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചോളൂ.
2: ഈ കൊളസ്ട്രോളിന്റെ ഗുളികയും ഷുഗറിന്റെ ഗുളികയും കഴിക്കുന്നുണ്ട്. അത് ഈ ടിന്നിനകത്തിട്ട് അലമാരി വെച്ചിരിക്കുക, അതിന് കുഴപ്പമുണ്ടെന്ന് അറിയാനായിരുന്നു.
0: ഇല്ല, ടിന്നിന്റെ അകത്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ടിന്നോടുകൂടി ഈ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ, ചാൻസ് ഉള്ള കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ ചൂട് കുറവുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. അപ്പൊ ലൈറ്റുമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പല വീടുകളിലും വൈകിട്ടും രാവിലെ ഒക്കെ ആ രീതിയിൽ വെക്കുന്നുണ്ട്. അത് സൂക്ഷിക്കുക. ടിന്നില് അടച്ചു വെക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
1: സാർ പറഞ്ഞ പോലെ ജനലിന്റെ സൈഡില് ടേബിളിലൊക്കെ മരുന്നുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെയിലടിക്കാം, വെയിലടിക്കുമ്പോൾ അതിന്റെ
0: അതെ അതെ അതെ. ഇപ്പൊ മരുന്നിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. അപ്പൊ നമുക്ക് മരുന്നിന് പല ലൈറ്റുകളും താങ്ങാൻ പറ്റത്തില്ല, പല വേവ് ലെങ്തിലുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഈ ആംബർ കളേഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്ലാസ്, പണ്ട് ഗ്ലാസ് ആയിരുന്നു, അങ്ങനത്തെ കുപ്പികള് അല്ലെങ്കിൽ ലൈറ്റ് പ്രൂഫ്, അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ആക്ടിനിക് ലൈറ്റ് എന്ന് പറയും. ഒരു പ്രോബ്ലം ഒരു മരുന്നിന്റെ കോമ്പോസിഷനിലെ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ആണ് മെയിൻലി, വരുന്ന ചേഞ്ചസ് ആണ്. അപ്പൊ അങ്ങനെ വരത്താത്ത വേവ്സ് അലൗഡ് ആണ്. അപ്പൊ അത് സാധാരണഗതിയിലുള്ള സൺലൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെയിൻ ആയിട്ട് പറയുന്നത്. വളരെയധികം മരുന്നുകൾ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചർ ആണ്. ജനലിന്റെ അരികിനും ഒക്കെ ഇപ്പൊ മഴ സീസണും അതും ഇതും ഒക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മോയ്സ്ചർ, അതുമായിട്ടൊരു എന്തെങ്കിലും ചെറിയ ഒരു ഈ പാക്കിങ്ങിലെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ, മോയ്സ്ചർ വരത്തക്ക രീതിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. അത് കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഫംഗൽ ഗ്രോത്ത് പോലുള്ള മറ്റനേക സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് പല, എസ്പെഷ്യലി ഇഞ്ചക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പോലും പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം മോയ്സ്ചർ ഒരു വലിയ ഫാക്ടറാണ്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഡീകോമ്പോസിഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.
1: അപ്പൊ ഈ സ്റ്റോർ ഇൻ കൂൾ പ്ലേസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും?
0: അല്ല, സ്റ്റോർ ഇൻ കോൾഡ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ കൂൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി വരെ മാക്സിമം, അതിൽ താഴെ സൂക്ഷിച്ചാൽ മതി. പലരും അത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. സത്യത്തിൽ അതിന്റെ ലേബൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടെ ചേരുകയാണ്. ഹലോ,
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ.
2: വീടുകളിലൊക്കെ നമ്മളെ ഈ ഗുളികകളും മരുന്നുകളും വെക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുള്ള ഇൻഫൻസ് ഉള്ള വീടുകളുണ്ടല്ലോ, അപ്പം പെട്ടെന്ന് അവരതൊരു അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാവോ?
0: അത് നമ്മള് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവർ വളരെ സെൻസിറ്റീവ് ആണ്. പൊട്ടന്റെ മരുന്നാണെങ്കിൽ വളരെ ചെറിയ ഡോസ് പോലും ഒരുപക്ഷെ ജീവഹാനി വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കഫ് സിറപ്പ് പോലുള്ള സാധനങ്ങൾ അവരെ എക്സസ് ആയിട്ട് എടുത്ത് കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി കേസ്. അപ്പൊ അതുകൊണ്ട് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു മരുന്നും വെക്കാതിരിക്കുക, കുട്ടികൾക്ക് നമ്മുടെ വളർത്ത് നായ പോലുള്ള സാധനങ്ങൾ. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു, അതെ അതെ അതെ അതെ, അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, ഉയരത്തിൽ വെക്കുക. ഒരിക്കലും അവർക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വെക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വയം ചികിത്സയ്ക്കോ സമയം കളയരുത്. ഇമ്മീഡിയറ്റ്ലി അവരെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. ഒരുപക്ഷെ മരുന്നകത്തോട്ട് അധികം പോയിട്ടില്ലായിരിക്കാം, പക്ഷെ അവര് പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ വാഷിംഗ് സ്റ്റെപ്പും മറ്റതും ഒക്കെ ചെയ്തിട്ട്, അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എനിക്ക് വേറൊന്നും ഉദ്ദേശിക്കാനില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക, അവിടെ അങ്ങ് ക്ലിയർ ആകും എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ. അതെ അതെ, ഹോസ്പിറ്റലിൽ. അതെ, ഓക്കെ, താങ്ക് യു ഫോർ
1: വിളിച്ചതിന് നന്ദി. സാർ, അപ്പോൾ ചില ആൾക്കാർ മരുന്നുകളെല്ലാം ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഒറിജിനൽ സ്ട്രിപ്പിൽ നിന്നോ ബോട്ടിൽ നിന്നോ ഒക്കെ മാറ്റി വെവ്വേറെ ബോക്സുകളിലൊക്കെ, ഇപ്പൊ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ കളർ ബോട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുന്നത്, അത് ശരിയായിട്ടുള്ള ഒരു രീതി?
0: ശരിക്കും പറഞ്ഞാല് മരുന്നിന്റെ ലേബലാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ. അതിന്റെ ഒറിജിനൽ കണ്ടെയ്നറിൽ നിന്ന് മാറ്റാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം വയസ്സായ ആൾക്കാർ മഞ്ഞ, പച്ച ഗുളിക, നീലഗുളിക ഉപയോഗിക്കുക എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനെയൊക്കെ വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് എങ്കിൽ പോലും അതിന്റെ ഒറിജിനൽ കണ്ടെയ്നറാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഒറിജിനൽ ലേബലാണ് അതിന്റെ ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ ഓരോ മരുന്നുകൾ ഓരോ ഡോസിൽ ഓരോ മാത്ര അനുസരിച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള ചില അറേഞ്ച്മെന്റ്സിനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ മനസ്സ് ശരിക്ക് വർക്ക് ചെയ്യാത്തൊരു സ്റ്റേജിലൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ അടുക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നിടത്തോളം ഒറിജിനൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒറിജിനൽ സ്ട്രിപ്പ് ആ സാധനം തന്നെ അതിൽ സൂക്ഷിച്ച് ചെയ്യുക.
1: മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പേരെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കൗതുകത്തിനൊക്കെ കുട്ടികൾ ഗുളിക പൊട്ടിച്ച് അപ്പൂപ്പന്മാരുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന
0: വാത്സല്യത്തിന്റെ
1: അതൊരു ശരിയായ രീതിയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തറയിൽ പോകാം, പിന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ബെഡിലൊക്കെ വീണ് പോകാം, പിന്നെ എടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി കാണാം.
0: ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ഇപ്പൊ നമ്മള് വളരെ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് അതിൽ കൗതുകത്തിനാണെങ്കിൽ അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രിവിലേജ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ വിവരമുള്ള കുട്ടികളുമായിരിക്കാം ഇന്നത്തെ കാലത്ത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് 100% കോൺഫിഡന്റ് ആണെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിൽ ആ ഒരു വാത്സല്യം വേണ്ട എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കും.
1: സാർ, ചില ഗുളികകൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചുപയോഗിക്കുന്നു, ബാക്കി പകുതി സൂക്ഷിക്കുന്നു. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് എക്സ്പോസ്ഡ് ആയല്ലോ. ആ പകുതി എങ്ങനെയാണ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നത്, ബാക്കി പകുതി നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതെന്ന് പറയാം?
0: അത് പൊതുവേ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫിന്റെ ഡോസ് ഉള്ള ഗുളിക, ഇപ്പൊ 2.5 mg, 5 mg, 10 mg അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഐഡിയലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ചിലതിലാണെങ്കിൽ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരു മാർക്ക് ഉണ്ടാകും, അപ്പൊ അത് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വരത്തില്ല. അപ്പൊ സാധാരണ പൊട്ടിച്ചു കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഒരുവിധം സ്റ്റേബിൾ ആയിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ എനിക്കറിയാം പല കോട്ടിംഗ് ഉള്ള മരുന്നുകൾ പോലും ചിലരെങ്കിലും പൊട്ടിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി കോട്ട് ടാബ്ലറ്റ്. ഈ കോട്ട് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയാകണമെന്നില്ല, അത് പലപ്പോഴും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായിലൂടെ പോകുമ്പോൾ ഉള്ള ഇഷ്യൂസൊക്കെ തടയാൻ വേണ്ടി കൂടെയാണ്. അതിന്റെ എഫക്റ്റുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്, അത് എവിടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു പാർട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി അതിലൊരു മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെയുള്ള ഗുളികകൾ അല്പം ഒരു ദിവസം ഇപ്പൊ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അതിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതുള്ള ഗുളികകൾ അതുപോലെ കോട്ട ടാബ്ലറ്റ് പകുതിയിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ
1: സാറേ, സിറപ്പുകൾ, ഐ ഡ്രോപ്സ്, ഓയിൻമെന്റ് എന്നിവ തുറന്നതിന് ശേഷം എത്ര നാൾ വരെ ഉപയോഗിക്കാം? ചിലപ്പോൾ നമ്മളത് തുറന്ന് 2 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മാറും, പിന്നെ നമ്മളത് അടച്ചിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ കഫ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയം.
0: അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ആന്റിബയോട്ടിക്സ് ഡ്രൈ പൗഡറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പലതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടതും, അത് കൂടുതൽ കാലാവധിയിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ രീതിയിൽ അത് ഡ്രൈ പൗഡറായിട്ട് വരുന്നത്. അത് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സസ്പെൻഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമലി 1 മുതൽ 10 ദിവസം വരെയൊക്കെ അതിൻ്റെ ശരിയായ പൊട്ടൻഷ്യൽ അത് നിലനിൽക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 ദിവസം വരെ അത് ഉപയോഗിക്കും. പലരും ഈ പറയുന്ന പോലെ 1-2 ദിവസം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവണ കഴിക്കുമ്പോൾ തന്നെ അസുഖം കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ട്, ബാക്കി ഉപയോഗിക്കത്തില്ല. അതൊരിക്കലും ശരിയല്ല. ആ പറഞ്ഞ ഡോസിൽ അത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുക. ഒരു കാരണവശാലും അത് സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു അസുഖം വരുമ്പോൾ സിമിലറായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കായാലും അതെടുത്ത് കൊടുക്കുക.
1: സാർ പറഞ്ഞത് ആന്റിബയോട്ടിക്സിന്റെ കാര്യമാണ്, പക്ഷേ സാധാരണ കഫ് സിറപ്പൊക്കെ ഉണ്ടല്ലോ,
0: കഫ് സിറപ്പുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി അതിന്റെ ഒരു കാലാവധിയായിട്ട് ബന്ധമില്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ യൂസ് കഴിഞ്ഞിട്ട് കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഒരു കേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാതിരിക്കുക, അതിനെയും നശിപ്പിക്കൽ തന്നെയാണ് വേണ്ടത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പ്രാവശ്യം
1: സംസാരിച്ചോളൂ.
3: ഞാൻ കാറ്റിന്റെ ഒരു നിക്കോറാൻ ഗുളിയാണ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് രണ്ടു ദിവസമായി ചീറ്റായി പോയതുകൊണ്ട് പിന്നെ തെർമോ തെർമോക്കോള് കൊണ്ടുവന്ന് അതിൽ ആ ഗുളിക എടുത്ത് വെച്ചു.

0: പുറത്തൊന്നും ഒരു കാരണവശാലും അതിൽ ആ ടെമ്പറേച്ചർ നിൽക്കത്തില്ല. ഐഡിയലി ഒരു ദിവസമൊക്കെയാണ്, രണ്ടു ദിവസം വരെയൊക്കെ പോയെങ്കിൽ കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ അടുത്ത ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ.
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: അത് പ്രശ്നമില്ല. മോള് അത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല കേട്ടോ. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ വയ്ക്കരുത്, മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ ശരി,
2: വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ സംസാരിച്ചപ്പോൾ കാലാവധി അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുറന്ന് മരുന്നുകൾ പിന്നീട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? ചിലരത് വാഷ് ബേസിനിലൊക്കെ ഒഴിച്ചു കളയും, ചിലർ മണ്ണിൽ അത് മിക്സ് ചെയ്യും, ചിലർ വലിച്ചെറിയും. എങ്ങനെയാണ് അത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറയാം.
0: നേരത്തെ ചോദിച്ച ഒരു മറുപടി കൂടെ ഞാൻ പറയാം, വിട്ടുപോയതാണ്. അതായത് നമ്മുടെ ഐ ഡ്രോപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഐ ഡ്രോപ്സിന്റെയും ലേബലിൽ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് ഉപയോഗിക്കുക, പിന്നെ ഇറിറ്റേഷൻ വരികയോ കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർദ്ദേശങ്ങൾ ഐഡ്രോപ്സിന്റെ കേസിലുണ്ട്. ഐഡ്രോപ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാണ്. നമ്മുടെ കണ്ണിന്റെ വളരെ സുതാര്യമായ ഒരു സ്ട്രക്ചറാണുള്ളത്. ചെറിയ തകരാറുകൾ പോലും അന്ധത ഒക്കെ ഉണ്ടാക്കാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറത്ത് ഉപയോഗിക്കരുത്. അതുപോലെ അതിന്റെ ഡ്രോപ്പർ ടിപ്പിൽ ടച്ച് ചെയ്യാതിരിക്കുക, കാരണം അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അതിൽ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, വാഷ് ബേസിനിലൊഴിച്ചാൽ എല്ലാം കണ്ടാമിനേഷൻ ചാൻസ് വളരെയധികം ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചിലയിടത്തെങ്കിലും നമ്മുടെ ഈ ബിന്നുകൾ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്, ബിന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മെഡിക്കൽ സ്റ്റോറുകാർ അടുപ്പം ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഇൻസെൻറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പ്രാക്ടിക്കലി പറ്റാറില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇപ്പം പലതും പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക എന്ന് പറയും. ഞാനത് ശരിയെന്ന് പറയുന്നില്ല, കുഴിച്ചിടുക, ചിലതൊക്കെ കത്തിക്കുക. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ തകരാറുണ്ടാക്കാത്ത കാര്യമാണ്. ഒഴുക്കു വെള്ളങ്ങളിലൊന്നും ഒരു കാരണവശാലും അത് പൊട്ടിച്ച് ഇടാനോ ഒഴുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിച്ചാൽ നല്ലത്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് വിശ്വനാഥൻ, കോട്ടയം ജില്ലയിലെ.
0: പറയണം.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
3: എനിക്ക് സ്ട്രോക്ക് വന്നയാളാണ്, മൂന്ന് വർഷമായി. ഒരു സൈഡ് തളർന്ന പോലായി. ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ഗുളികകൾ എനിക്കുണ്ട് സ്ട്രോക്കിന്റെ, പിന്നെ അതുകൂടാതെ ഷുഗറിന്റെ ഗുളികകളുണ്ട്. ഇപ്പം പനിയായിട്ട് രണ്ടു ദിവസമായി, ഇപ്പൊ അതിന്റെ ഗുളികയുണ്ട്, പിന്നെ വയറ്റിൽ എരിയുന്ന ഒരു ഗുളിക തന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ?
0: ആ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പം ഇതിലെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ, ഇപ്പൊ വയറരിച്ചലിന് കഴിക്കുന്നത് നോർമലി ആഹാരത്തിന് വളരെ മുമ്പാണ് കഴിക്കേണ്ടത്, ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പാണ് നോർമലി കഴിക്കേണ്ടത്. അതുപോലെ ചില ഷുഗറിനെങ്കിലും ചില കേസില് നമുക്ക് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കാൻ ഉണ്ട്. പിന്നെ ചില ഗുളികൾ ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല, പക്ഷെ എന്നാലും കഴിയുന്നിടത്തോളം ഒരു ചെറിയ 10 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഒത്തിരി ഗുളികകളുള്ളപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഐഡിയലി നമുക്കിപ്പോൾ ആഹാര ശേഷം എന്ന് പറയുമ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് അങ്ങനെ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നല്ലത്. അല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില മരുന്നുകൾ, കാരണം അത് തമ്മിലൊരു പ്രശ്നങ്ങൾ വരാം ചിലതെങ്കിലും. ഇപ്പൊ ഡോക്ടേഴ്സ് സാധാരണ എഴുതുമ്പോ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്, എന്നാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്.
3: അതെ,
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഫ്രിഡ്ജില് വയ്ക്കണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ സ്റ്റോറിനെ കോൾഡ് പ്ലേസ് എന്ന് കാണുക, അല്ലെങ്കിൽ 2 to 8 degrees Celsius എന്ന് കാണുക. ചില കേസില് സ്റ്റോർ ബിലോ 15 degrees എന്നൊക്കെ പറയുന്ന കേസിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. അല്ലാതെ ഓർഡിനറി നമ്മൾ വുഡൻ കബോർഡിൽ തടി അലമാരയിൽ സൂക്ഷിക്കുന്നതാണ്
3: നല്ലത്. ഓക്കെ.
0: അതെ അതെ അതെ, ഇല്ല ഇല്ല ഇല്ല, നോക്കിയിട്ട് കഴിച്ചാൽ മതി എങ്ങനെയാ കഴിക്കുന്നത്.
2: സർ, ഒരു മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഉടനടി അത് വിഷമയമാകുകയാണോ ചെയ്യുന്നത്, അല്ല അതിന്റെ ഗുണം കുറയുകയാണോ? എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്?
0: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് ഓഫ് പോയിന്റ് ആണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ദിവസം ആ മാസം, സാധാരണഗതിയിൽ മാസവും വർഷവുമാണ് കാണിക്കുന്നത്. കാണിക്കുന്നത്. വളരെ എക്സ്പയറി

0: ഈ പീരീഡ് കുറഞ്ഞ മരുന്നുകളിലാണ് നോർമലി ഡേറ്റ് ഡേറ്റ് എഴുതുന്നത് തെറ്റല്ല. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന മാസം മാസമാണ് നോർമലി വരുന്നത്, ആ വർഷത്തില് ആ മാസം അവസാനത്തെ ദിവസം അർദ്ധരാത്രി 12 മണി വരെ എന്ന് നമ്മൾ മനസ്സിൽ കാണുക. അതുവരെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അർദ്ധരാത്രി 11:59 ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 12:01 കഴിഞ്ഞാൽ നോർമലി ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമുക്കൊരു കട്ട് ഓഫ് പോയിന്റ് കൊടുക്കുന്നതാണ് അത്. അതിന്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് പോലെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്ക് വരുന്ന പീരീഡിൽ നിന്ന് കുറച്ച് കുറച്ചാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്, ഒരു 1/3 കുറച്ചാണ്. അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കട്ട് ഓഫ് പോയിന്റ് നമ്മൾ നിയമപരമായിട്ട് അത് കൊടുക്കുന്ന ആള്, അതായത് ഫാർമസിസ്റ്റ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ കൊടുത്ത് ചെയ്യുക. കൂടുതൽ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ, ചിലത് വളരെ സെൻസിറ്റീവ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സ്പയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പാലിച്ച് തന്നെ പോവുക. എക്സ്പയറി കഴിഞ്ഞാൽ കഴിക്കണ്ട, അത് തന്നെയാണ് നല്ലത്. അപ്പം അതിൽ വരുന്നത് എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് അതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയോ റെസിസ്റ്റൻസ് കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് മെയിൻലി വരാവുന്നത്.
1: അപ്പോൾ മരുന്നുകൾ വാങ്ങുമ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ സാർ എന്തായിരിക്കും ശ്രോതാക്കൾ?
0: മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ലൈസൻസ് ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങുക, ഫാർമസിസ്റ്റിന്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുക. വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങുക, നമ്മൾ അതിന്റെ ലേബൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, അത് കഴിക്കേണ്ട വിവരങ്ങൾ, എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ, ഈവൻ മൂത്രം മഞ്ഞയാകുന്ന തന്നെ ടെൻഷൻ ഉണ്ടാകാറുണ്ട്, ചില മരുന്നുകളുടെ എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് കാലിന് വേദന വരിക, ഇതൊക്കെ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കുക, അതിൽ ഫാർമസിസ്റ്റിന്റെ സേവനം മസ്റ്റ് ആയിട്ട് നേടുക. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ബില്ലോടുകൂടി തന്നെ വാങ്ങുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ടുണ്ടായാലും ഒരു എൻക്വയറി വേണമെങ്കിൽ നമുക്ക് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എൻക്വയറി നടത്താനായിട്ട്. അതിന്റെ എഫക്റ്റിനെ കുറിച്ചോ സ്റ്റെബിലിറ്റിയെ കുറിച്ചോ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കളറ് മാറുക, അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരിക, അപ്പൊ ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങൾ വെച്ചത്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തമായ ഐഡിയ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലയിന്റ് ചെയ്യാം. പിന്നെ അത് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക, അഡ്വൈസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോകാതെ അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ബാക്കി വരുന്ന മരുന്നുകൾ ഈ പറയുന്ന നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ അതിൽ എക്സ്പയറി പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിലെ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനമുള്ളിടത്ത് അത് കൊടുക്കുക. ഒരു ഫാർമസിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിരിക്കും.
1: നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് നമുക്ക് തന്നെ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് അതിന്റെ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ.
0: തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അതാണ് ആ ലേബലുമായിട്ട് അത് ഒത്തുനോക്കണം. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഡോസ് പലതും, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ പി കെ ശ്രീകുമാറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: നന്ദി.
2: മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ,
4: കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ

0: നിലവാരം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
3: UPI എടുത്തോ. മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
2: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
3: TNC അപ്ലൈ.
4: ഹലോ,
5: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
4: വീണ്ടും
5: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
6: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
4: സർ, ഇത്രയും രൂപ.
6: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
4: 2 ലക്ഷം
7: എന്ത് പറ്റി അച്ഛാ?
4: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
5: അയ്യോ,
4: കട്ട് ചെയ്തു.
7: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
4: തട്ടിപ്പോ?
7: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
4: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗജകേസരി യോഗം, ഈ ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
3: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
4: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
3: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
5: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിങ്ങും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
9: രേവതിക്കൊരു പാവക്കുട്ടി. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ല കേട്ടോ.
4: രക്തപുഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. കർണ എന്ന ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യം, SS ജാനകി എന്നിവർ പാടിയത്.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: മെല്ലെ തുറന്നത് കതവ്. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം.

0: കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ജെന്റിൽമാൻ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം, S. ജാനകി എന്നിവർ പാടിയത്.

0: തിരൈപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: എന്റെ പേര് വൈശാഖിയാണ്.
2: സ്ഥലം?
3: മൂന്നാമുട.
2: എന്ത് ചെയ്യാണ് ഇപ്പോ?
3: ഞാൻ ഇപ്പോ സെക്കൻഡ് ഇയർ ആണ്, MG കോളേജ്.
2: ഏത് വിഷയമാണ്?
3: സോഷ്യോളജി.
2: അപ്പൊ സോഷ്യോളജി ഒക്കെ പഠിച്ച് അങ്ങനെ പോവാണ്.
3: അതെ.
2: ഒരു ഓണക്കാലം കൂടി വരവായല്ലേ.
3: അതെ.
2: അപ്പൊ എന്തൊക്കെയാണ് ഓണവിശേഷങ്ങളൊക്കെ?
3: ഓണം സെലിബ്രേഷൻ ഒക്കെ കൊള്ളാം.
2: ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണ്?
3: അത്തവും സദ്യയും.
2: വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷം അതോ?
3: വീട്ടിൽ തന്നെയാ സദ്യ ഒക്കെ വെക്കുന്നു, വീട്ടിലെ ആഘോഷം.
2: അടുത്ത് ക്ലബൊക്കെ ഉണ്ടോ? നിങ്ങളെ ഓണക്കളികളും അതൊക്കെ എങ്ങനെയാണ്?
3: അങ്ങനെയൊന്നും ഇല്ല, വീട്ടിലെല്ലാം ഒതുങ്ങി തീരുന്ന വീട്ടിലാ.
2: കുടുംബക്കാരൊക്കെ വന്ന് ഒത്തുചേരലൊക്കെ ഉണ്ടോ?
3: അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അമ്മ അച്ഛൻ അമ്മൂമ്മ അത്രേന.
2: നമ്മളങ്ങ് അടിച്ചു പൊളിക്കും. സദ്യയൊക്കെ വെച്ച്.
3: അതെ അതെ.
2: ഓണക്കാലത്ത് സിനിമകളൊക്കെ കാണാം?
3: തിയേറ്ററില് അങ്ങനെ പോവാറില്ല, പക്ഷെ വീട്ടിലിരുന്ന് എല്ലാരുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണും.
2: ടിവിയിൽ സിനിമകളൊക്കെ വരുമ്പോ അല്ലേ?
3: ആ അതെ.
2: പാടുന്ന ആളാണോ?
3: അല്ല.
2: രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയല്ലോ, ഒരു ഓണപ്പാട്ട് നോക്കിയാലോ?
3: അറിഞ്ഞൂടാ.
2: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
3: ഓ.
2: ഇനി സോഷ്യോളജി ഒക്കെ പഠിച്ചിട്ട് ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
3: സോഷ്യോളജി കഴിഞ്ഞ് അതിന്റെ PG കൂടെ എടുക്കണം, പിന്നെ അതിന് MSW കംപ്ലീറ്റ് ആക്കണം. അതിന് കുറെ ജോലി ഉണ്ട്. MSW കഴിഞ്ഞ കൗൺസിലിങ്ങിന് കയറാം, തെറാപ്പി അങ്ങനെ കുറെ ഉണ്ട്.
2: സോഷ്യൽ വർക്കിലോട്ടാണ് ഫോക്കസ് പോകുന്നത് അല്ലേ?
3: അതെ അതെ.
2: അപ്പൊ എന്തായാലും ഈ കോഴ്സ് കഴിഞ്ഞ് സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ.
3: താങ്ക് യു.
2: വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? വരയോ എഴുത്തോ?
3: പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തില്ല. അപ്പൊ അതിനുശേഷം പിന്നെ പോയിട്ടില്ല ഡാൻസിന്.
2: അപ്പൊ ഇനി തുടങ്ങാം. കോളേജിൽ നിങ്ങൾ എല്ലാം ചേർന്ന് കളിക്കൂലേ?
3: കളിക്കും.
2: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് മോഹൻലാലിന്റെ തകില് പുകില് സോങ്, അത് ഭയങ്കര ഇഷ്ടാ.
2: ആ സിനിമ കണ്ടിട്ടുണ്ടോ? രാവണ പ്രഭു.
3: ഓ,
2: എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
3: കുറെ വട്ടം കണ്ടിട്ടുണ്ട്.
2: നല്ലൊരു ഓണമായിരിക്കട്ടെ. ഓണാശംസകൾ.
3: താങ്ക് യു.
4: ഏ തെരയിഴുക്ക്, എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: സ്നേഹ.
0: എല്ലാരോടും നല്ല സ്നേഹമാണോ?
1: കുഴപ്പമില്ല.
0: അപ്പോ സ്ഥലം?
1: നെടുമങ്ങാട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്.
0: ഏത് കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നതാണ്?
1: ഞാൻ മാർവേനസ് കോളേജിൽ നിന്ന് BSc മാത്സ് ആണ് ചെയ്തത്.
0: PG ക്കൊന്നും പോയില്ല?
1: PG ക്കൊന്നും പോയില്ല, തൽക്കാലം നോക്കുന്നില്ല.
0: എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം അല്ലേ?
1: അതെ.
0: ഒരു ഓണക്കാലം കൂടി വരവായല്ലേ?
1: എന്തൊക്കെയാണ്
0: ഓണ വിശേഷങ്ങളൊക്കെ?
1: ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, വീട്ടിൽ തന്നെ കാണും.
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണം ഓർമ്മ പങ്കുവയ്ക്കാമോ ശ്രോതാക്കളുമായി?
1: മെമ്മറബിൾ ഓണം എന്ന് പറയുമ്പോൾ അത് സ്കൂളിലെ ഓണമാണ്. ഞാൻ പഠിച്ചത് ഒരു സെൻട്രൽ സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് കളർ ഡ്രസ്സ് കാര്യമൊന്നും ഇല്ല, യൂണിഫോം തന്നെയാണ്. പക്ഷേ അവരുമായിട്ടുള്ള ഒരു ഓണം അതെന്നും മനസ്സിൽ തന്നെ നിൽക്കും. അത്ര വലിയ ആഘോഷങ്ങളോ അങ്ങനെ പ്രത്യേകതകളോ ഒത്തിരി ഇല്ല. പക്ഷേ എന്നാൽ അതൊന്നുണ്ടായിരുന്ന ടീച്ചേഴ്സും ഫ്രണ്ട്സും ആയിട്ടുള്ള ഒത്തുള്ള കുറച്ച് മെമ്മറീസ് ഉണ്ട്.
0: അവരോടൊപ്പം ഓണം ആഘോഷിച്ച നല്ല ഓർമ്മകൾ മനസ്സിലുണ്ട് അല്ലേ?
1: അതെ.
0: ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ല ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ആയിരിക്കും അല്ലേ?
1: അതെ. വേറെ റെസ്പോൺസിബിലിറ്റീസോ വേറെ ഫിയറിംഗ് ഫാക്ടേഴ്സ് ഒന്നും അങ്ങനെ ഇല്ല, ലൈവ്ലി മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ.
0: കോച്ചിങ് ഒക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും ഇപ്പോൾ സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാണോ അതോ സ്വന്തമായിട്ട് ഫ്രണ്ട്സ് എല്ലാം ചേർന്നാണോ?
1: ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിന് പോകാറുണ്ട്, പിന്നെ ഇടയ്ക്ക് വീട്ടിലിരുന്നും പഠിക്കാറുണ്ട്. ഞാൻ സെൽഫ് ബേസ്ഡ് ആണ് മോസ്റ്റ്ലി.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട, കുഴപ്പമില്ല, ഞാൻ പാടാറില്ല.
0: ഡാൻസോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എഴുതാറുണ്ട് വല്ലപ്പോഴും ഒക്കെ.
0: എന്താണ് ഇപ്പോൾ, കവിതകളാണോ കഥയാണോ?
1: മോസ്റ്റ്ലി പോയട്രീസ് ആണ്, ഇംഗ്ലീഷിലാണ് എഴുതാറ്.
0: ഇംഗ്ലീഷിൽ ഇപ്പോൾ കവിത എഴുതാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു?
1: പ്രചോദനം വേറൊന്നുമല്ല, മലയാളം അറിയത്തില്ല എഴുതാൻ, അത്

0: കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നു.
1: കുഞ്ഞിലെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നു?
0: ഞാൻ പഠിച്ചത് സെൻട്രൽ സ്കൂളിലാണ്, കെ വിയിലാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മലയാളം ഇല്ലായിരുന്നു. ഒരു പോയട്രി എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ലാംഗ്വേജ് സ്റ്റൈലും വേർഡിംഗ് ഒക്കെ ഉണ്ട്. എനിക്കത് മലയാളത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇംഗ്ലീഷിലോട്ട് മാറിയതാണ്.
1: അത് നമുക്കൊരു ഗുണമായല്ലേ. എന്തെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
0: പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഞാൻ ലൈക്ക് എഴുതി വെക്കാറേ ഉള്ളൂ. അങ്ങനെ എങ്ങും പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെതായ സോഷ്യൽ മീഡിയാസിൽ വെച്ചേക്കോ അല്ലെങ്കിൽ കയ്യിൽ എഴുതി വെച്ചേക്കോ അങ്ങനെയുള്ളു.
1: അപ്പോൾ ഇനി പബ്ലിഷ് ചെയ്യണം,
0: നോക്കാം.
1: ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ അറിയൂ സ്നേഹ കവിതയൊക്കെ എഴുതും എന്നൊക്കെ ആളുകൾ ഇങ്ങനെ. ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ.
1: എന്തായാലും നല്ലൊരു ഓണക്കാലം ആയിരിക്കട്ടെ. ഓണാശംസ.
0: താങ്ക് യു.

0: വെള്ളി വെളിച്ചത്തിൽ ഒരു ഇടവേള.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: നീനേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: സ്വർണം എങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
5: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
4: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലിയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
6: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
0: വെള്ളി വെളിച്ചം തുടരുന്നു.
9: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
10: എന്റെ പേര് കാട്ടാക്കടയിൽ തൂങ്ങാൻ പറയട്ടെ, വരും. ആ ഡയലോഗ് വൈറലായിരുന്നു. അതിനുശേഷം കാട്ടാക്കട കുറച്ചുകൂടെ ഫേമസ് ആയി.
9: എന്ത് ചെയ്യണം ഇപ്പോ?
10: ഞാൻ വുമൻസ് കോളേജില് BA എക്കണോമിക്സ് 2nd വർഷം പഠിക്കുകയാണ്.
9: എങ്ങനെയുണ്ട് എക്കണോമിക്സ് ഒക്കെ പഠിച്ചു വന്നപ്പോ?
10: ആദ്യം എടുത്തപ്പോഴുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും അല്ല. ആദ്യം എടുത്തപ്പോ വിചാരിച്ചു ഞാൻ എന്തോ വലുത് ചെയ്യുമെന്ന്. അതെ, ഓരോ സെമ്മ കഴിഞ്ഞ് വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കണമല്ലോ എടുത്തതല്ലേ, അതുകൊണ്ട് ശ്രമിക്കുന്നു, കിട്ടുമെന്ന് വിശ്വസിക്കുന്നു.
9: തീർച്ചയായും. അതെ
10: അതെ,
9: കണ്ണും പൂട്ടി അങ്ങ് പഠിച്ചോ.
10: അതെ അതെ, അതാണ് എന്റെ ഒരു പ്രതീക്ഷ.
9: കാരണം എക്കണോമിക്സ് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സ് ആണ് അല്ലേ?
10: അതെ അതെ, ഇതിനോടൊപ്പം തന്നെ PSC പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു നമ്മുടെ LDC വരല്ലേ 2020. അപ്പൊ എനിക്ക് അത് കിട്ടുകയാണെങ്കിൽ ഡിഗ്രി നിർത്തും. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട.
9: നമുക്കൊരു ഡിഗ്രി ഈ കാലത്ത് എന്തായാലും വേണം.
10: വേണം വേണം,
9: ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഇക്കാലത്ത് നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഒക്കെയാണ്. അപ്പൊ ഗ്രാജുവേഷൻ എന്തായാലും വേണം. അപ്പൊ അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം.
10: കംപ്ലീറ്റ് ചെയ്യണം.
9: അപ്പൊ അതിന്റെ കൂടെ PSC നല്ലതാണ്. PSC പഠനം നടക്കട്ടെ.
10: അതെ അതെ,
9: കാരണം ഇപ്പോ നല്ല കോമ്പറ്റീഷൻ ആണ്. നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടാലേ ഒരു ജോലി കിട്ടൂ അല്ലേ?
10: ജോലി കിട്ടും. അതെ.
9: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
10: കോളേജ് കൊള്ളാം, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ കിട്ടുമെന്ന്. ഒത്തിരി ഇഷ്ടമായി.
9: കോളേജിൽ എന്തൊക്കെയാണ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുള്ളത്?
10: നടക്കാറുണ്ട്, ഒരുപാട് നടക്കാറുണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ്. ഞാൻ അതിന് പങ്കെടുക്കാറില്ല. ആ സമയത്ത് ആകുമ്പോ ക്ലാസ് നമുക്ക് കാണൂല. ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും
9: മ്യൂസിയത്തോ
10: എവിടെയെങ്കിലും പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്.
9: അതിൽ നമ്മൾ പങ്കെടുക്കണം.
10: അതെ അതെ.
9: ഓണക്കാലം ഇങ്ങനെ എത്തി അല്ലേ?
10: അതെ.
9: ഈ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നാണ് ഒരു ആഗ്രഹം.
10: ഈ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ ആഘോഷങ്ങളൊന്നും ഇല്ല. ഞാനും അമ്മയും വലിയമ്മയും വലിയച്ഛനും അങ്ങനെ ഒരു കുഞ്ഞു കുടുംബമാണ്. അതിനനുസരിച്ച് ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് ഓണം ഞങ്ങൾക്കില്ല, ചുരുക്കം പറഞ്ഞാൽ.
9: എന്നാലും വീട്ടിലെല്ലാം ചേർന്നൊരു സന്തോഷകരമായ ഓണം.
10: നമുക്ക് പറ്റുന്നത് പോലെ എല്ലാവരും ചേർന്നിട്ടൊരു ചെറിയൊരു ഓണം.
9: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
10: 3rd പക്കത്തിലെ ഉണരുമേ ഗാനം.
9: എന്തായാലും നല്ലൊരു ഓണമായിരിക്കട്ടെ ഓണാശംസകൾ.

0: നമസ്കാരം, പേരെന്താ?
1: എൻ്റെ പേര് റാം, ട്രിവാൻഡ്രം തന്നെ.
0: എന്ത് ചെയ്യാനപ്പോ?
1: ഞാനിപ്പം കോളേജെല്ലാം കഴിഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സെൽഫ് ഇതായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ എൻട്രൻസ് കോച്ചിങ്ങും ട്യൂഷൻസും മ്യൂസിക് ക്ലാസ്സും എല്ലാം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
0: എങ്ങനെ ഉണ്ട് ഇപ്പോൾ, എങ്ങനെ പോകുന്നു?
1: ആ, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇപ്പം പിന്നെ ഈ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നൈസായിട്ട് പോകുന്നു.
0: അപ്പോൾ അവിടെ ഓണം അവധിയൊക്കെ കൊടുത്തോ?
1: ഇല്ലില്ല, ആയില്ല, ഓണാവതാകുന്നേ ഉള്ളു.
0: എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ?
1: ഓണം മൂടിലുള്ള എല്ലാ പരിപാടിയും ഉണ്ട്, ഗെയിംസും മേളവും എല്ലാം ഉണ്ട്.
0: ഓണം സദ്യയൊക്കെ ഉണ്ടോ?
1: ഓണ സദ്യ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു.
0: അപ്പോൾ എത്ര സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ?
1: അവിടെ അറൗണ്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് 20 അടുത്തുണ്ട്, പിന്നെ അല്ലാതെ ഓൺലൈൻ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്.
0: ഇനി ഭാവിയിൽ ഇതുമായിട്ട് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അല്ല, അത് ഭാവിയിൽ വേറെ കുറച്ച് പ്ലാൻസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ എക്സിക്യൂട്ട് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുക, അതങ്ങനെ നടക്കുമെന്നൊരു ഹോപ്പിൽ. ഇങ്ങനെ ഇന്ത്യയിൽ എവിടെ ആയാലും കുഴപ്പമില്ല, എസ്പെഷ്യലി ഞാൻ പ്രിഫർ ചെയ്യുന്ന സൗത്ത് ഇന്ത്യ തന്നെ.
0: ഇന്നിവിടെ ഇങ്ങനെ മ്യൂസിയത്തിൽ കറങ്ങാൻ ഇറങ്ങിയതാണോ?
1: ആ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫായിട്ട് ഇങ്ങനെ വന്നതാ. അവിടെ ഒരു വെക്കേഷൻ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ചിത്രയുടെ സോങ്.
0: എന്തായാലും നല്ലൊരു ഓണക്കാലം ആയിരിക്കട്ടെ.
1: അതെ, എല്ലാവർക്കും ഹാപ്പി ഓണം.
0: ഓണാശംസകൾ.
1: താങ്ക് യു.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. ലോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്, ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഓണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: എലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
5: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
6: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ

0: ഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
1: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: 1st ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
5: ഇനി കേൾക്കാം "ഇവിടെ എല്ലാവർക്കും സുഖം" എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: നിറകുടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, ജയവിജയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗമുള്ളവരും ഈ രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിന്റെ മുൻ ഡയറക്ടറും CEO-യുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. നമ്മുടെ കേരളം ഇന്ന് പ്രമേഹ രോഗികളുടെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രമേഹ രോഗത്തിന് അടിമപ്പെടുന്നത്?
3: കേരളം ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗത്തിന് നല്ല ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തലസ്ഥാനമായി വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വളരെ കൂടുതൽ കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് കണ്ട ഒരു രോഗിയുടെ കഥ പറയാം. അയാൾ ഒരു സിനിമാ നടനെ പോലെ അത്രയും സൗന്ദര്യമുള്ള, ഇപ്പം ഞാനൊരു സിനിമ പ്രേമിയാണ്, പണ്ട് കാലത്ത് ശ്രീ പ്രേം നസീറിൻ്റെയൊക്കെ അത്രയും സൗന്ദര്യമുള്ള ഒരു 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബത്തിന് എനിക്ക് പണ്ടേ അറിയാം. അയാളെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇന്ന് 2 ദിവസം മുമ്പ് അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അയാളുടെ സ്ഥിതി പരമദയനീയമാണ്. ഒരു 18 വർഷം മുമ്പ്, അയാൾക്കിപ്പോൾ 44 വയസ്സുണ്ട്, 18 വർഷം മുമ്പ് കാലിലൊരു രോഗാണുബാധ വന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശുപത്രി ചികിത്സിക്കുകയും അന്ന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഇൻസുലിൻ തുടങ്ങുകയും ചെയ്തതാണ് ആ രോഗിക്ക്. ഈ 18 വർഷം ആദ്യം കാല് ഭേദമായി പോയതിന് ശേഷം പിന്നെ അയാൾ പ്രമേഹം ചികിത്സിച്ചിട്ടില്ല. ഈ 18 വർഷത്തിന് ശേഷം അയാൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പ്രമേഹത്തിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിനകത്ത് എന്തൊക്കെ സങ്കീർണതകൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാമായിട്ടാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. അയാൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അയാളുടെ കിഡ്നി പോയി, ഡയാലിസിസിൻ്റെ ലെവലിലായി. അയാളുടെ കണ്ണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച ഏകദേശം പോയിരിക്കുന്നു. ഹൃദയത്തിനെ ബാധിച്ചതിന് ശേഷം അയാൾക്ക് കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ ആകെ ദയനീയമായ അവസ്ഥ. ചോദിച്ചു വന്നപ്പോൾ അയാൾ ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായ ആളാണ്, ഭാര്യ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഒരു ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവതിയാണ്. ഭാര്യ നിർബന്ധിച്ചു, അത്രേ ഞാൻ ഒരു ചികിത്സയെ പറ്റി മോശമായിട്ട് പറയല്ല, പ്രമേഹത്തിന് മരുന്നുകളൊന്നും വേണ്ട, മരുന്നുകളൊക്കെ ദോഷമുള്ളതാണ്, അതുകൊണ്ട് പ്രകൃതി ചികിത്സയും പ്രകൃതി കാര്യങ്ങൾ, പ്രകൃതി ജീവനവും മതി എന്ന ഒറ്റ വാശിയിലാണ് ഈ മനുഷ്യൻ മൃതപ്രായനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അയാളിപ്പം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ അത്യാവശ്യ ചികിത്സയിലാണ്. ഇത് തന്നെയാണ് കേരളം പ്രമേഹത്തിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും തലസ്ഥാനമായി മാറാനുള്ള കാരണം. നമ്മുടെ ആളുകൾക്ക് ജീവിതശൈലിയെക്കുറിച്ചോ ഭക്ഷണശൈലിയെക്കുറിച്ചോ ഒന്നും കാര്യമായ അവബോധം ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് ശാസ്ത്രീയമായ അറിവുകളെക്കാളും കൂടുതൽ അശാസ്ത്രീയമായ കേട്ടറിവുകളും ആരെങ്കിലും പറയുന്നതിനെയൊക്കെ ഫോളോ ചെയ്യാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് പറയുന്ന എല്ലാത്തിനെയും ഒരു തരത്തിൽ ഇങ്ങനെ ഫാർമാ ട്രിവൻ, ഇതൊക്കെ മരുന്ന് കമ്പനികൾ കൊണ്ടുവരുന്നതാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആളുകൾ പറയുന്നതൊക്കെ എന്തൊക്കെ മാഫിയയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പം ശരിയല്ലാത്ത ജീവിതശൈലി, ആഹാരശൈലി, വ്യായാമമില്ലായ്മ, വളരെ കൂടുതൽ ജീവിതത്തിലെ പിരിമുറുക്കം, കൃത്യമായ ഉറക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഘടകങ്ങൾ കാരണം ഓരോ ദിവസവും ഇവിടെ ആയിരക്കണക്കിന് ഈ ജീവിതശൈലി രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി ഒരു വാചകത്തിൽ പറഞ്ഞാൽ, ഞാൻ ഈ 1980കളിൽ ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ സാധാരണയായി വരുന്ന ഒരു പ്രമേഹ രോഗിയുടെ പ്രായം 50 വയസ്സ് ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് 50-ൽ നിന്ന് പിന്നെ 40-ആയി, ഇപ്പോൾ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേരെ 20-നും 30-നും ഇടയ്ക്ക് പ്രായത്തിൽ Type 2 പ്രമേഹവുമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കേരളം ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകിച്ചും പ്രമേഹം, രക്താതിമർദ്ദം, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ തലസ്ഥാനമായിക്കൊണ്ടിരിക്കുന്നവരുടെ വളരെ ദുഃഖകരമായ വാസ്തവമാണ്.
2: സർ, അതുപോലെ തന്നെ പ്രമേഹ രോഗം ഒരു പാരമ്പര്യ രോഗമാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
3: ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ പ്രമേഹ രോഗിയാവുന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പാരമ്പര്യം, ജനിതക ഘടനയ്ക്ക്,

0: പാരമ്പര്യത്തിന് വലിയ ഒരു റോളുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാൾ അതായത് പ്രമേഹരോഗിയാകുന്നതിൽ ജനിതക ഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അയാൾ പ്രമേഹരോഗിയായി തുടരുന്നതിൽ പ്രധാനമായും അയാളുടെ എൻവയൺമെൻ്റ് അല്ലെങ്കിൽ സാഹചര്യത്തിനാണ് മുഖ്യമായ ഘടകം. അതായത് പ്രമേഹരോഗം വന്നാൽ ഒരാൾക്ക് കൃത്യമായി പ്രമേഹത്തിനെ നിയന്ത്രിച്ച് സാധാരണ പോലെ ജീവിക്കാം. അപ്പോൾ ഒരാൾ ജനിതക ഘടന കാരണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രമേഹമുള്ളത് കൊണ്ട് താനും പ്രമേഹരോഗിയായി എന്നാലും അയാൾക്ക് പ്രമേഹമില്ലാത്ത പോലെ തരത്തിൽ ചികിത്സിച്ച് ജീവിക്കാം. പക്ഷേ അയാൾ വീണ്ടും പ്രമേഹരോഗിയായിട്ട് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൺട്രോൾഡ് ആവുന്നില്ല, പ്രഷർ കൺട്രോൾഡ് ആവുന്നില്ല, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജനിതക ഘടന കാരണമല്ല, അത് പാരമ്പര്യം കൊണ്ടല്ല, അത് അയാളുടെ സാഹചര്യം കൊണ്ടാണ്, അയാളുടെ തെറ്റായ ആഹാരക്രമം, തെറ്റായ ജീവിതക്രമം അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തെറ്റായ ജീവിതക്രമം, തെറ്റായ ആഹാരക്രമം ഒക്കെ അനുവർത്തിക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ജനിതക ഘടന കാരണം അവർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പ്രമേഹം ഉണ്ടാകുന്നതിന് കൂടുതൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് അച്ഛന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിലാണ് പ്രമേഹം ഉണ്ടാകുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ മകന് 30 വയസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങളൊരു വേൾഡ് ഡയബറ്റീസ് ഡേയിൽ അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ എഴുതിയത് അച്ഛൻ 50 ഇല്ലെങ്കിൽ മകന് 30 എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളുള്ള വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലിയായാലും ഭക്ഷണശൈലിയായാലും പൊതുവിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രമേഹരോഗിയുടെ കാര്യത്തിലല്ല, ആ കുടുംബത്തിൽ മൊത്തത്തിലാണ്.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഈ പാരമ്പര്യമായി പ്രമേഹരോഗം ഇല്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത തലമുറ പ്രമേഹരോഗത്തെ ഭയക്കേണ്ടതുണ്ടോ?
0: പ്രമേഹരോഗം പൂർണ്ണമായ ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആദ്യം പ്രമേഹരോഗത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഏതൊക്കെ തരം പ്രമേഹമുണ്ട്. ഇപ്പോൾ Type 1 പ്രമേഹം, Type 2 പ്രമേഹം, പിന്നെ ഞങ്ങൾ പറയുന്ന സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്ന തരം ചില പ്രത്യേക പ്രമേഹങ്ങൾ, പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്ത് വരുന്ന പ്രമേഹം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഈ നേരെ സാധാരണ പറയുന്നതും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് നോക്കുക Type 2 പ്രമേഹത്തിനെ കുറിച്ചാണ്. അപ്പോൾ Type 2 പ്രമേഹത്തിൽ ജനിതകമായ ഒരു ഒരു ഘടകമുണ്ട്. മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം Type 1 പ്രമേഹം പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അത് പിന്നെ ഫാമിലിയിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു ദിവസം പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ, ചിലപ്പോൾ കുട്ടിയായിരിക്കും, ചിലപ്പോൾ വലിയ വളർന്ന ആളായിരിക്കും, പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. മറ്റ് അനുബന്ധ പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ Type 1 പ്രമേഹമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ജനിതകമായ ഫാക്ടേഴ്സ് കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാളിന് ഒരു മദ്യപിക്കുന്ന ആളോ അല്ലെങ്കിൽ ആഹാരത്തിലെ വ്യത്യാസം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരാളോ പെട്ടെന്ന് ക്ഷീണവും ബാക്കിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. നോക്കി വരുമ്പോൾ അയാളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കകത്ത് സ്റ്റോൺസ്, പാൻക്രിയാറ്റിക് ആൽക്കുലൈ, പാൻക്രിയാസിനകത്ത് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ സ്റ്റോൺസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പിന്നെ ഒരു ഇൻഫ്ലമേഷൻ, അത് കാരണം നമ്മൾ നീർക്കോളം എന്നൊക്കെ പറയുന്ന അതിനകത്ത് വരുന്ന രോഗാണുബാധയോ നീർക്കോളമോ കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനും ജനിതകമായ ഒരു ഒരു പ്രീഡിസ്പോസിങ് അങ്ങനെ ജനിതകമായ ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരുപക്ഷെ ഇവയിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗർഭകാലത്ത്, പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ 20 ആഴ്ച 24 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പ്രമേഹരോഗം കണ്ടുപിടിക്കുന്ന ഗർഭിണികളുണ്ട്. അപ്പോൾ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്ന രോഗികൾക്ക് രോഗികളെന്നവരെ വിളിക്കാൻ കഴിയില്ല, അവർ ഗർഭിണികളാണ്. നിർഭാഗ്യവശാൽ പ്രസവം കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ വരുന്നു. ഈ സഹോദരിമാർ പിന്നീട് 6ഓ 7ഓ കൊല്ലം കഴിയുമ്പോൾ Type 2 ഡയബറ്റീസുമായിട്ട് തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും തടയാവുന്ന ഡയബറ്റീസാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ നിന്ന് Type 2 ഡയബറ്റീസിലോട്ടുള്ള ഈ രൂപമാറ്റം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം നീട്ടിക്കൊണ്ടുപോയോ മാറ്റിവെക്കുകയോ ചെയ്യാൻ കഴിയും. നിർഭാഗ്യവശാൽ ആ മാതിരി കാര്യങ്ങളിവിടെ നടക്കുന്നില്ല. അപ്പം പൂർണ്ണമായും ഡയബറ്റീസ് ജനിതകമായി നിശ്ചയിക്കപ്പെടുന്ന ഒരു രോഗമാണെന്നുള്ള ആ ഒരു നമ്മുടെ തലയിൽ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കളയേണ്ടതാണ്. അതല്ല പ്രമേഹം. എത്രമാത്രം ജനിതകമായ ഘടകങ്ങൾ പ്രമേഹം ഉണ്ടാകുന്നതിനും പ്രമേഹരോഗിയായി തുടരുന്നതിനും കാരണമായിരിക്കുന്നു, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, ഓരോ ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർക്ക് വരുന്ന മറ്റു രോഗങ്ങൾ, അവർ കഴിക്കുന്ന മരുന്നുകൾ, ചില പ്രത്യേക സിസ്റ്റംസിലെ മരുന്നുകൾ, അല്ലെങ്കിൽ ഈ മോഡേൺ മെഡിസിനിൽ തന്നെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്നു, ഇതൊക്കെ പ്രമേഹജന്യം ആയി ഭവിക്കാം, പ്രമേഹം വരാം. അതുകൊണ്ട് ഇത് പ്രമേഹരോഗം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പ്രമേഹം

0: ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരില്ല എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യമാണ്.
1: സർ, പ്രമേഹ രോഗത്തെ മുൻകൂട്ടി അറിയുവാൻ ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ?
0: പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് പ്രമേഹ രോഗം കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷേ പ്രമേഹത്തിന് ഒരു ഒരു കണക്കിന് ഭാഗ്യവശാൽ പ്രമേഹം മുൻകൂട്ടി അറിയുന്നതിന് പല ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ രോഗികളിൽ പ്രകടമാകുന്നുണ്ട്. ഇതിനെയെല്ലാം പലപ്പോഴും ആളുകൾ അങ്ങ് തള്ളിക്കളയും, അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ദാഹം കൂടുന്നു, വിശപ്പ് കൂടുന്നു, മൂത്രം കൂടുതലായിട്ട് പോകുന്നു. ഇതിനൊക്കെ ആളുകൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. ആ, ഞാനിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി വിശപ്പ് കൂടുതലുണ്ട്, അത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അത് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നതല്ലാതെ എപ്പോഴും ഈ രോഗികളുടെ ആദ്യത്തെ ഒരു പ്രതികരണം മറ്റ് രോഗങ്ങളുടെ പോലെ തന്നെ ഒരു റെഫ്യൂസലാണ്. അതായത് അയൽവക്കത്തെ ആളിന് വരെ പ്രമേഹം വരും, എനിക്ക് വരില്ല എന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ശരീരം മെലിയുക, അല്ലെങ്കിൽ പെട്ട ഈ പറഞ്ഞ ദാഹം കൂടുക, വിശപ്പ് കൂടുക, മൂത്രം കൂടുതലായിട്ട് പോവുക. പുരുഷന്മാരിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് ഈ മൂത്രം പോകുന്ന, പിന്നെ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിൽ വ്രണങ്ങളോ മറ്റോ വരിക, ലിംഗാഗ്ര ചർമ്മത്തിൽ വ്രണങ്ങളുണ്ടാവുക. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ഒന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷീണം ഉണ്ടാവുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഭാരതൂക്കക്കുറവുണ്ടാവുക. ഈ മാതിരി ലക്ഷണങ്ങളൊക്കെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് തള്ളിക്കളയാവുന്നതല്ല. അതിൻ്റെ കൂടെ ഈ മാതിരി ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആളുകൾ ടെസ്റ്റ് ചെയ്യുകയും പ്രമേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: സർ, ഇത് ഓണക്കാലമാണല്ലോ, ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിക്കുന്നൊരു സമയമാണിത്. അപ്പൊ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് എല്ലാ വർഷത്തിലും നമുക്ക് എപ്പോഴും പേടി സ്വപ്നമായിട്ട് വരുന്ന രണ്ട് സീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫെസ്റ്റീവ് സീസൺ, ഉത്സവകാലങ്ങൾ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് ഒക്കെ, പെരുന്നാൾ ഒക്കെ വരുന്ന ഫെസ്റ്റീവ് സീസൺസ്. രണ്ട്, പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫാസ്റ്റിംഗ്, അവർ നൊയമ്പിന് പോകുന്ന സമയം. ഈ രണ്ട് സമയത്തും നമുക്ക് വളരെ വളരെ കൂടുതൽ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സങ്കീർണതകളിലേക്ക് കാര്യം പോവാം. ഇപ്പോൾ ഓണം വരുന്നു, എല്ലാവരും പായസം കുടിക്കുന്നു, എനിക്ക് പായസം കുടിക്കാമോ? എല്ലാവരും പഴം കഴിക്കുന്നു, എനിക്ക് കഴിക്കാമോ? ഇതിനെല്ലാം പൊതുവിലുള്ള മറുപടി, നിങ്ങൾ കൃത്യമായ ചികിത്സ എടുക്കുന്ന ഒരാളാണ്, കൃത്യമായ ആഹാരക്രമം അനുവർത്തിച്ചു വരുന്നു, അതായത് നിങ്ങൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഞങ്ങൾ പറയുന്ന പെട്ടെന്ന് ദഹിച്ച് ഷുഗറാവുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയും ആഹാരത്തിൽ ധാരാളം നാരിമിച്ചം വരുന്ന തരത്തിലുള്ള ആഹാരം നിങ്ങൾ കഴിക്കുകയും, ഇപ്പോൾ പഴങ്ങളും പച്ചക്കറികളും, പഴങ്ങളിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായ പഴങ്ങൾ, പപ്പായ, തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, പേരയ്ക്ക, മാതളം, ഇങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ സലാഡ്, വെള്ളരി, പിന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള നമ്മൾ വെജിറ്റബിൾ സലാഡുകൾ, പിന്നെ നാട്ടും പുറത്തും നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഈ വള്ളിപ്പയർ, അമരയ്ക്ക, ബീൻസ്, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിന് ഒരു വലിയ അളവ് വരെ നിയന്ത്രിച്ച് നിർത്താം. ഓണത്തിൻ്റെ സമയം വരുമ്പോൾ നമ്മൾ ഈ മധുരപലഹാരം അല്ല മധുരം ഉള്ള ഒരുപാട് പ്രിപ്പറേഷൻസൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പൂർണ്ണമായും നോ എന്നൊരു മറുപടി അതിനില്ല. മോഡറേഷൻ, ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെല്ലാം മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പ്രഥമൻ കുടിക്കുന്നു, എനിക്ക് ലേശം പ്രഥമം കുടിക്കാം. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അത് സെൽഫ് മോണിറ്റർ ചെയ്യാൻ, ഷുഗർ തന്നെത്താൻ നോക്കാനുള്ള ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവുക, വേരിയേഷൻസ് ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിലോ നിങ്ങളുടെ ഇൻസുലിൻ ഡോസിലോ ഒക്കെ ആ കാലയളവിലേക്കുള്ള വ്യത്യാസം വരുത്തുക. ഓണത്തിന് തൊട്ടു മുമ്പും ഓണം കഴിഞ്ഞ ഉടനെ തന്നെ, ഈ ഫെസ്റ്റീവ് സീസൺ ഉത്സവകാലം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള, അതായത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഷുഗറിൻ്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നത്, അതൊരു അടിസ്ഥാനപരമായ ചില റീനൽ കിഡ്നി ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണം കഴിഞ്ഞ ഉടനെ ഒന്ന് ചെയ്യുന്നതും തങ്ങളുടെ ഡോസ്, മരുന്നുകളുടെ ഡോസൊക്കെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൃത്യമായ രീതിയിലേക്ക് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രമേഹ രോഗികൾക്കും ദ കൻ ലീഡ് എ നിയർ നോർമൽ ലൈഫ്, അതായത് അവരുടെ ജീവിതം നോർമലാണ്, സാധാരണയാണ്, എന്നാൽ പെർഫെക്റ്റ്ലി നോർമൽ അല്ല. മറ്റ് നോർമലായ ആളുകളെ പോലെ പൂർണ്ണമായും നോർമൽ അല്ല, പക്ഷേ നോർമലിനോട് അടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. ഓണക്കാലത്തും അത് തന്നെയാണ് നമ്മൾ ഓർക്കാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു.

ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകി പാടിയ ഗാനം ബിന്ദു എന്ന ചിത്രത്തിലേത്. രചന ഭരണികാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റൂബൻ.

0: മൈജിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് 1 August to September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും.

0: ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട് പേഴുമൂട് പൂവച്ചൽ.
1: കെ ജയകുമാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഭദ്രദീപം.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
2: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
1: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
3: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
5: കേൾക്കാം ഏതോ ഒരു സ്വപ്നം, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൌധരി.

0: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: മീനെ ഓണക്കോളിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ളത്?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
7: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
8: ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദേശാടന കിളി കരയാറില്ല. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയ് ഈണമിട്ട ഗാനം, യേശുദാസും ജാനകിയും പാടിയത് ചിത്രം ഹൃദയം പാടുന്നു.

0: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
4: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
5: ശ്രീകുമാരൻ തമ്പി എഴുതി, സംഗീതം നൽകിയ ഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
4: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
3: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
5: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണമിട്ട ഗാനം, ആഗമനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

നിന്നെ അലങ്കരിക്കാൻ അരികിൽ ഞാൻ വന്നു നിന്നു എന്നാ

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദില്ലി വാല രാജകുമാരൻ. രചന S. രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: അൽ സമ്മാനം കൊണ്ടോണം
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ് AC സ്മാർട്ട് ടിവി വാഷിംഗ് മെഷീൻ
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ ഡെയിലി ലക്കി വിന്നർ ഓണക്കിറ്റ് ഓണപ്പുടവ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ് വെഞ്ഞാറ മോഡ് ശ്രീകാര്യം പോതൻകോട് ആൻഡ് അദ്ദമാം.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
5: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
6: എനിക്ക് ഞാൻ സ്വന്തം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന സത്യൻ അന്തിക്കാട്, സംഗീതം ശ്യാം.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: എതിർപ്പുകൾ എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3,09,713 പേരാണ് പുതുക്കിയ പട്ടികയിലുള്ളത്. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ

അല്പസമയം മുൻപ് ബെയ്ജിംഗിലെത്തി. യാത്രാ സൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി ആശ്വാസ് 2026. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഒരു മാസം കൂടി ദീർഘിപ്പിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടിയത്. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് മീലാദ് സന്ദേശ റാലി നടക്കും. 2662 എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടാൻ വൈകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. 4:50 വൈകുന്നേരം 7:10 ട്രെയിൻ പുറപ്പെടുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആയിരം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫ്.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
6: ഓഫർ കണ്ടിട്ട്
5: ഡിസ്കൗണ്ട് ഉണ്ടാ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ചിത്രം വന്ദനം, MG ശ്രീകുമാരും സുജാതയും പാടിയ ഗാനം, രചന ഷിപ്പു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഇവിടെ ഭഗവതി എവിടെയുള്ള?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
3: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ, എല്ലായിടത്തും ഉണ്ട്.
3: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുണ്ട്.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: മൻ കി ബാത്,
6: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
6: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
6: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
6: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇൻചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നത്?
8: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
7: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ള?
8: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
7: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
9: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
10: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
11: ചിത്രം മുല്ലവള്ളിയും തേന്മാവും, ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയ?
2: 90 72 503 503.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
5: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
10: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
11: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
12: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
11: അവിടെന്താ ഇത്ര പ്രത്യേകത?
12: 1st ടാറ്റ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
13: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
14: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
15: കണ്ടീഷൻ അപ്ലൈ.
16: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
17: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
16: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
18: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
17: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
19: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
20: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
21: അൽ അമാന
22: 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
23: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
22: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അദ്ദമാം.
24: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
25: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
24: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
26: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
27: ചിത്രം കാമലദളം, യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കർ.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
6: മൈ ജി ഫ്യൂച്ചറിൽ
5: എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
8: ചിത്രം നോട്ട്ബുക്ക് വിനീത് ശ്രീനിവാസനും ജോൽസിനെയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം മെജോ ജോസഫ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
6: ചിത്രം നമ്പർ 20, മദ്രാസ് മെയിൽ. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.
7: വൗ.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ അവസാന അധ്യായത്തിലേക്ക് സ്വാഗതം. ആർപ്പുവിളികളും ആരവങ്ങളുമായി വീണ്ടും ഓണം എത്തും.

വീടുകളിൽ ആഘോഷമാണ്, വഴിയോരങ്ങളിൽ ആഘോഷമാണ്, വിപണികളിൽ ആഘോഷമാണ്, വയലേലകളിൽ ആഘോഷമാണ്. സർവോപരി നാടും നഗരവും ആഘോഷ തിമിർപ്പിലാണ്.

0: അത്തം എത്തിയപ്പോഴേ ഓണപ്പാച്ചിലും ഒപ്പമെത്തി. വിരുന്നൊരുക്കാനും വിരുന്നിന് പോകാനുമുള്ള തയ്യാറെടുപ്പുകൾ വീട്ടമ്മമാർ തുടങ്ങിക്കഴിഞ്ഞു. പലവ്യഞ്ജനങ്ങളും പുതുവസ്ത്രങ്ങളും പൂമുഖത്തെത്തിയെങ്കിലും പച്ചക്കറികൾ അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. ഓണത്തിന് പച്ചക്കറികൾ പറിച്ചെടുക്കാനായി പാകമായി നിൽപ്പുണ്ട് പല വീടുകളിലെ മട്ടുപ്പാവുകളിലും അടുക്കളത്തോട്ടങ്ങളിലും. ഉത്രാടപ്പാച്ചിലിനു മുൻപേ ഇതെല്ലാം വിളവെടുക്കണം. ഒപ്പം തികയാത്തവയും ഇല്ലാത്തവയും വാങ്ങണം. വിഷരഹിത പച്ചക്കറികൾ കൊണ്ട് വിഭവങ്ങൾ ഒരുക്കുക എന്നത് മലയാളിയുടെ ശീലമായി കഴിഞ്ഞു. ഓണക്കാല പച്ചക്കറികൾ കൊണ്ട് വിളവിന്റെ വിസ്മയം തീർത്തിരിക്കുകയാണ് നാടെങ്ങും. കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലും വീട്ടമ്മമാർ വിളയിച്ച ഓണക്കാല പച്ചക്കറികൾ എത്തിക്കഴിഞ്ഞു. വിഷമില്ലാതെ ഓണമുണ്ണാൻ കേരളം കൈകോർത്തു. ഇന്നാദ്യം ഓണസമൃദ്ധി കർഷക ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ക്രമാതീതമായി വില വർദ്ധിപ്പിച്ച് മാർക്കറ്റിനെ കരിഞ്ചന്തയ്ക്ക് വിധേയമാക്കാൻ ഊഹക്കച്ചവടം നടത്തുന്നതായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ള വലിയ ധർമ്മവും ഉത്തരവാദിത്വവും നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് ചെറിയ സമയത്തിനകം 255 കോടി രൂപയിലെത്തി നിൽക്കുക. അത്രയും ഇടപെടല, സമാനമായ രീതിയിൽ ഇതും വരികയാണ്. എത്ര സബ്സിഡി കൊടുക്കണോ അതിനാവശ്യമുള്ളതായിരിക്കുന്ന പണം മുഴുവൻ നീക്കിവെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായി ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടുകാർക്ക് മലയാളികൾക്ക് മുഴുവൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി ശേഖരണം നടത്തിയതിന്റെ ഭാഗമായി കർഷകർക്കും അതുപോലെ കച്ചവടക്കാർക്കും നൽകാനുണ്ടായിരുന്ന വിവിധ തുകകൾ, അതിൽ 2,73,00,000 രൂപ കർഷകർക്ക് നൽകാനുണ്ടായിരുന്നു. ആ മുഴുവൻ തുകയും നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിതരണം. കർഷകനെ താങ്ങി നിർത്താതെ, കർഷകനെ ചേർത്ത് നിർത്താതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർഷകനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കി അവന്റെ ആകുലതകളും വ്യാധിയും പരിഹരിക്കാൻ ഈ ഓണത്തിന് മുമ്പ് തന്നെ നിലപാടെടുത്തത്. അതുപോലെ തന്നെ ഹോർട്ടികോർപ്പ് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള തുകയുണ്ടായിരുന്നു, ആ തുകയും നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കി, അതും ക്രമീകരിച്ചു. VFPCK മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. VFPCK നൽകാനുള്ളതായിരിക്കുന്ന മുഴുവൻ തുകയും ഈ ഓണവും ഓണത്തോടനുബന്ധിച്ച് ഈ മാസം തന്നെ സമ്പൂർണമായി കൊടുത്തു തീർക്കും എന്നുള്ളതും ഈ സമയം പ്രത്യേകം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ മനോഹരമായിട്ടുള്ള ഓണത്തിന് നല്ലപോലെ പച്ചക്കറി വിഭവങ്ങളോടുകൂടി ഭക്ഷണം മലയാളികൾക്ക് കഴിച്ച് ഓണമുണ്ണാൻ അവസരമൊരുക്കുകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ്. 2,000 ചന്തകൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ABC കാറ്റഗറിയാക്കി തിരിച്ച് അതിന്റെ വിൽപ്പനയുടെ ആധിക്യം മനസ്സിലാക്കി അതിനനുസരിച്ചതായിരിക്കുന്ന പ്രോത്സാഹനമടക്കം കൊടുത്ത് ക്രമീകരിക്കാനുള്ള നടപടി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്നു. ഇത്തവണ മാവേലി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു തർക്കവുമില്ല, തന്റെ നാട്ടുകാരായിട്ടുള്ള പ്രജകൾ മുഴുവൻ ആവേശത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഈ ഓണസമയത്ത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലായി മാറിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരുമുണ്ട്. എല്ലാവരോടുമുള്ളതായ നന്ദി ഈ സമയത്ത് നന്നായി കോർഡിനേറ്റ് ചെയ്തു. എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
0: തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയ ഓണസമൃദ്ധി കർഷക ചന്തകളെക്കുറിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ദീപ വി.
2: സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഓണക്കാലത്ത് പഴം പച്ചക്കറി ഉൽപാദനത്തിന് ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിച്ച് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉൽപാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ നടന്നുവരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 89 ഓണച്ചന്തകൾ കൃഷിഭവൻ തലത്തിലും 196 ഹോർട്ടികോർപ്പ് മുഖേനയും 17 VFPCK മാർക്കറ്റുകളായും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്രാട ദിനമായ നാളെ വരെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
3: 2026ലെ ഓണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
0: സർക്കാരിന്റെ വിപണി ഇടപെടലുകളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
3: നമ്മൾ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 11 എപ്പിസോഡുകളിലായി ഓണക്കാലത്തേക്കുള്ള പഴം, പച്ചക്കറി, പൂക്കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 11 എപ്പിസോഡുകളിലായി വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ഇതിന് ശ്രോതാക്കളിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം റെസിഡൻസ് അസോസിയേഷനുകളും സ്ഥാപനങ്ങളും വനിതകളടക്കമുള്ള കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഒക്കെ തന്നെ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വലിയ അളവിൽ ഇത്തവണ ഉൽപ്പന്നങ്ങൾ വിളയിക്കുന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിവകുപ്പ് ഓണത്തിനായി സംസ്ഥാനതലത്തിൽ 2000 വിപണികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1074 വിപണികൾ കൃഷിഭവനുകൾ നേരിട്ടും മറ്റു വിപണികൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം, ഹോർട്ടികോർപ്പ് എന്നീ സർക്കാർ സംവിധാനങ്ങൾ വഴിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്രാട ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് വിപണികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിപണികളിൽ എല്ലാവിധ പഴം, പച്ചക്കറികളും പൂക്കളും അതോടൊപ്പം തന്നെ കേരളാഗ്രോ ബ്രാൻഡഡ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഓണത്തിനാവശ്യമായിട്ടുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. വിത്തുമുതൽ വിപണി വരെ കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കൃഷിവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കൃഷിക്കാർ ഉണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും അതത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ മികച്ച വില നൽകി സംഭരിക്കാനും അത് അതേ ഗുണമേന്മയോടെ മികച്ച വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുമുള്ള സജ്ജീകരണങ്ങളാണ് കൃഷിവകുപ്പ് ചെയ്തിട്ടുള്ളത്. കൃഷിവകുപ്പിനോടൊപ്പം വിളവിന്റെ വിസ്മയം തീർത്ത എല്ലാ കർഷകർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങി അവർക്ക് ഈ ഓണക്കാലം സമൃദ്ധിയുടെ കാലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്.
0: നാളെ ഉത്രാടമാണ്, നമ്മുടെ വിപണികൾ സജീവമാണ്.

0: കുടുംബശ്രീ പ്രവർത്തകരും വനിതാ കൂട്ടായ്മകളും കൃഷിക്കൂട്ടങ്ങളും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ വിപണികളിൽ മുൻനിരയിലുണ്ട്. കൃഷിവകുപ്പിന്റെ വിപണി ഇടപെടൽ പൊതുജനങ്ങൾക്കും കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഹോർട്ടികൾച്ചർ മിഷനും VFPCKയും കൃഷിവകുപ്പിനൊപ്പം സജീവമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നമുക്ക് വിപണിയിലെത്തിയ ചിലരെ പരിചയപ്പെടാം.
1: എന്റെ പേര് അഭിരാമി എന്നാണ്. ഞങ്ങളിവിടെ പൂക്കൃഷിയുടെ ബന്ധമായിട്ട് ഉള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ജമന്തി, മഞ്ഞയും ഓറഞ്ച് നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് സമൃദ്ധി എന്നാണ്. രണ്ട് നിറത്തിലുള്ളതും നമുക്ക് ആവശ്യാനുസരണം കൃഷിയിടങ്ങളിലുണ്ട്.
2: എന്റെ പേര് നിൽസനാണ്. കൃഷി തന്നെയാണ് എന്റെ മെയിൻ തൊഴില്. ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇന്നും രാവിലെ പയറും സലാഡും കൊടുത്തു വിട്ടു. ഇപ്പോഴൊരു 400 കൊലയോളം ഉണ്ട്.
3: അർജുനൻ പിള്ള, അഡ്വക്കേറ്റ്. വിഷയരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ന്യായമായ വിലയിലാണ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയും കൂടാണ്. ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ വെളിയിൽ നിന്നും പച്ചക്കറി കൊണ്ടുവരാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഓണത്തിനല്ലാതെ തന്നെ മറ്റുള്ള ഉത്സവ ദിവസങ്ങളിലും തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്തൊരു പ്രാബല്യം ഉണ്ടാകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും.
0: ശുദ്ധമായ നാടൻ പച്ചക്കറികൾ അകത്തളങ്ങളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകൾ

ലെ തിക്കും തിരക്കും അതാണ് സൂചിപ്പിക്കുന്നത്. പുത്തൻ പ്രതീക്ഷകളുമായെത്തുന്ന ഓണത്തെ മലയാളക്കരയുടെ സ്വന്തം ഓണമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എല്ലാ മലയാളികളും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളുമായി കൃഷിവകുപ്പ് ഒപ്പമുണ്ട്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 309,713 പേരാണ് പുതുക്കിയ പട്ടികയിലുള്ളത്. ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായകളെയാണ് ദയാവധത്തിന് വിധേയമാക്കാൻ സാധിക്കുക. യാത്രാ സൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സഹകരണ മേഖലയിലെ വായ്പ കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി ആശ്വാസ് 2026. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടിയത്. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് മിലാദ് സന്ദേശ റാലി നടക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെ

9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾ പൂർണ്ണ സജ്ജമായിരിക്കണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, മുറ്റത്തെത്തി ഉത്രാടം, ഉത്രാടദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന പത്തിയൂർ ശ്രീകുമാർ, 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 സംഗീതസുധ, ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടുന്ന മലയാള കൃതികൾ, വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം പന്തളം വിപിൻ രാജ്, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്, 11:05 വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ഇടശ്ശേരി എഴുതിയ പുലരെ പുലരെ പൊന്നോണം എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം രതീഷ്, അരുൺ വി കുമാർ, പ്രതിഭ എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:02 ഇന്നത്തെ ചോദ്യം, ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 120. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടരും, 11:02 തിരൈപ്പൂക്കൾ, 12:02 ഹരിതവാണി, 12:40 പ്രകാശധാര, കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര നടി ശ്യാമല ഹംസ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ. മൂന്ന് മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുത്തത് അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 തിരൈപ്പൂക്കൾ, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണുവളങ്ങളും ജൈവ ജീവാണു കുമിഴ് നാശിനികളും, ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, റാണാഭുവൻ പാടുന്ന കൃതികൾ, വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അടുത്ത 2 ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.10 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അഹം, യേശുദാസ് പാടിയ ഗാനം.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ടമായി.

0: മൈതാനം തിരുവനന്തപുരം.
1: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
2: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
1: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
2: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
3: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
4: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
3: പലിശരഹിത EMI,
4: 30,000 വരെ ക്യാഷ് ബാക്ക്,
3: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
4: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ഇവിടെ ഭഗവതി എവിടെയുള്ള?
7: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
7: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ, എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
9: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
9: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട്ട് ഷോറൂമുകളിൽ.
11: മൻ കി ബാത്,
12: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
11: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
12: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
11: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
12: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
11: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
12: തുടർന്ന് മലയാള പരിഭാഷ.
11: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
13: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
14: ചിത്രം യോദ്ധ, യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ബിജുതിരുമല, സംഗീതം AR റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
2: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.

സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ചിത്രം ചട്ടക്കാരി. പി ലീല പാടിയ ഗാനം. രചന വയലാർ. സംഗീതം ജി ദേവരാജൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
7: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
6: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
11: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
12: UPI എടുത്തോ. മൈജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
11: രാത്രി 12 വരെ, August 24 വരെ മാത്രം.
12: TNC apply.
13: ചിത്രം 5 സ്റ്റാർ ഹോസ്പിറ്റൽ. ചിത്രപാടിയ ഗാനം രചന യൂസഫലി കേച്ചേരി. സംഗീതം രവി ബോംബെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
1: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
0: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ എം പി, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ. കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
2: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
0: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.

0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്തെ ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ദേവനിയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടി പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. യേശുദാസ് പാടിയ ഒരു ശിവഭക്തി ഗാനം. രചന പി സി അരവിന്ദൻ. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ചിത്രം കാറ്റ് വിതച്ചവൻ, മേരി ശൈല പാടിയ ഗാനം, രചന പൂവച്ചൽ ഖാദർ, സംഗീതം പീറ്റർ റൂബൻ.

സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. രചന പത്തിയൂർ ശ്രീകുമാർ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. കവിതാലാപനം സുപർണ ശ്രീധർ. നിർവഹണ സഹായം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം ഷിബു ജോർജ്. മുറ്റത്തെത്തി ഉത്രാടം.

0: നാം കേട്ടത്. ഓണത്തെക്കുറിച്ച്, ഉത്സവങ്ങളെക്കുറിച്ച് ഇത്രയധികം രചനകൾ നിർവഹിച്ച മറ്റൊരു കവി മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഇതിവിടെ പറയാൻ കാരണമുണ്ട്. നാളെ ഉത്രാടമാണ്, തിരുവോണത്തലേന്നുള്ള നക്ഷത്രം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ 21-ാമത്തെ നക്ഷത്രം എന്ന സവിശേഷത മാത്രമല്ല ചിങ്ങമാസത്തിലെ ഉത്രാടത്തിനുള്ളത്. അത് പ്രതീക്ഷയുടെ, അധ്വാനത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ തിളക്കമുള്ള നക്ഷത്രം കൂടിയാണ്.
1: വയലിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെ പണികളാണ് അവശേഷിക്കുന്നത്? കർക്കിടകത്തിന്റെ അവസാനമോ ചിങ്ങത്തിന്റെ ആദ്യമോ കൊയ്ത്ത് നടക്കും. മിക്കവാറും അത് ഓണത്തിന് മുമ്പ് തന്നെയായിരിക്കും. മിഥുനം കർക്കിടകം മാസങ്ങളിലെ മഴയോടൊപ്പമാണ് നെല്ല് കൊയ്യാൻ പാകമാകുന്നത്. നെല്ല് മെതിച്ചെടുത്ത് ഉണക്കണം. വൈക്കോലും അതുപോലെ ഉണക്കിയെടുക്കണം. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കാരണം ഈ ജോലിയെല്ലാം തടസ്സപ്പെടും. വീട്ടുകാരും പണിക്കാരുമെല്ലാം തകൃതിയായി പണിയെടുക്കണം. ചെറുതും വലുതും എന്ന വ്യത്യാസമൊന്നുമില്ല. കുട്ടികളും അവർക്ക് കഴിയുന്ന രീതിയിൽ നെല്ലിന്റെയും കച്ചിയുടെയും ഇടയിലായിരിക്കും. നെല്ല് ചിക്കുന്നത്, നിരത്തുന്നത് ഇതൊക്കെ പനമ്പായയിലായിരിക്കും. വലിയ കൈതത്തഴയിൽ നിന്ന് നെയ്തെടുത്ത പായ ഈ സമയത്ത് ഉപയോഗിക്കില്ല. അതിന് പനമ്പായ തന്നെ വേണം. ഇല്ലി അഥവാ മുള നേരിയ വലിപ്പത്തിൽ കീറിയെടുത്താണ് പായയുടെ ആകൃതിയിൽ പനമ്പുണ്ടാക്കുന്നത്.
0: സൂര്യൻ ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാവരും തകൃതിയായി ജോലി തുടങ്ങും. കച്ചി അഴുകിപ്പോകരുത്, നെല്ല് കിളിർക്കുകയും അരുത്. നനഞ്ഞ നെല്ലും വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത വൈക്കോലും നനയുന്ന മഴയും കൂടി ചേർന്നുണ്ടാകുന്ന ചൊറിച്ചിലും അസ്വസ്ഥതയും സ്വയം സഹിക്കും. അങ്ങനെ നെല്ലിന്റെയും വൈക്കോലിന്റെയും കാര്യത്തിൽ അല്പം സമാധാനമായി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. കർക്കിടക മാസത്തിന്റെ ഒടുവിലും ചിങ്ങമാസത്തിന്റെ ആദ്യവും കൊയ്ത്തു നടക്കുകയും ചിങ്ങത്തിന്റെ ഒടുവിൽ ഓണം വരികയും ചെയ്താൽ എല്ലാവർക്കും സന്തോഷമാകും. ഓണത്തിനു മുമ്പ് തന്നെ കച്ചിയുടെയും നെല്ലിന്റെയും ജോലി ഏതാണ്ട് പൂർത്തിയാകും. അടുത്ത കൃഷിക്ക് വേണ്ടി നടിച്ചിലും ഞാറുനടലും കഴിയും. കാരണം നാളെ കഴിഞ്ഞ് തിരുവോണമാണ്. ഉത്രാടത്തെ നാളിൽ ജോലിയെല്ലാം ഒതുക്കണം. സമാധാനത്തോടെ ഉത്രാട ദിവസത്തിലെ മറ്റു ജോലികൾ തുടങ്ങാം.
1: ഇനി അടുക്കളയിലേക്ക്. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അടുക്കള ഉണരും. തിരുവോണത്തെ വരവേൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. വറുത്തുപേരി പ്രധാന വിഭവങ്ങളിൽ ഒന്ന് മാത്രം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തവ, അതും വീട്ടിലെ അടുക്കളയിൽ. അത് സ്ത്രീജനങ്ങളുടെ ലോകമാണ്. കപ്പ, ചേമ്പ്, ഏത്തയ്ക്ക, പാളയംകോടൻ കായ, അങ്ങനെ ഒരു വക. ഏത്തയ്ക്ക ചെറു കഷണങ്ങളാക്കി ശർക്കരയിൽ വരട്ടിയെടുക്കുന്ന ശർക്കര വരട്ടി. അരിമാവും തേങ്ങയും കല്ലിൽ അരച്ചെടുത്ത് എള്ള്, ജീരകം എന്നിവ ചേർത്ത് കുഴച്ച് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി വറുത്തെടുക്കുന്ന കളിയടയ്ക്ക. പേര് തന്നെ അതിന്റെ വലിപ്പത്തെ ബോധ്യപ്പെടുത്തും. പൊളിച്ചെടുക്കുന്ന അടയ്ക്കയുടെ രൂപമാണ് കളിയടയ്ക്കയ്ക്ക്.
0: മറ്റൊന്ന് പുളിശ്ശേരി. ഓണസദ്യയിലും സാധാരണ വിവാഹ സദ്യയിലും പ്രഥമന്റെ പായസത്തിന്റെ മധുരത്തിന് ശേഷമാണ് പുളിശ്ശേരി. ഉറ ഒഴിക്കുന്നിടത്ത് തന്നെ തുടങ്ങുന്നു പുളിശ്ശേരി മഹാത്മ്യം. പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത് അത് തൈരാക്കുന്നതിന് മോരോ തൈരോ ചേർക്കുന്നു. ഇതാണ് ഉറ ഒഴിക്കുക എന്ന പ്രക്രിയ. ഉറയൊഴിച്ചെടുക്കുന്ന തൈരിൽ പാകത്തിന് പഴുത്ത ഏത്തയ്ക്ക കഷ്ണങ്ങളാക്കി ചേർക്കും. വെള്ളരിക്കയും ഉപയോഗിക്കും. കഷ്ണങ്ങൾ വെന്തു കഴിഞ്ഞാണ് തൈര് ഉടച്ചു ചേർക്കുന്നത്. ഒരുനുള്ള ഉലുവപ്പൊടി കൂടി ചേർത്ത് മൺഭരണിയിൽ ഒഴിച്ച് തടിയടപ്പ് ഉപയോഗിച്ച് അടച്ചുവെക്കും. ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഇവ തൊട്ടുകൂട്ടാനുള്ള വിഭവങ്ങൾ. വിഭവങ്ങളുടെ എണ്ണം അവസാനിക്കുന്നില്ല. പച്ചടി, കിച്ചടി എന്നിവ ഉത്രാടത്തെ നാളിൽ തന്നെ തയ്യാറാക്കി വെക്കും. ചെറുപയറ് പരിപ്പ്, അവിയൽ, പപ്പടം കാച്ചിയത്, തോരൻ, പായസം.

0: ഇവയെല്ലാം തിരുവോണത്തെ നാളിലെ ചമയങ്ങളാണ്.
1: ഓണസമൃദ്ധി മാത്രമായിരുന്നില്ല ഉത്രാട വിശേഷങ്ങൾ. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവർ എക്കാലത്തും നിരവധി പേരുണ്ടായിരുന്നു. വയലിലും പറമ്പിലും പണിയെടുക്കുന്നവർ മുതൽ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ അധ്വാനമാണ് അവരുടെ കൈമുതൽ. അതിന്റെ പ്രതിഫലമാണ് അക്കൂട്ടരുടെ ഓണം. അതിന് വിപുലമായ വിഭവങ്ങളോ സമ്പന്നമായ ആഗ്രഹങ്ങളോ കാണില്ല. എന്നിരുന്നാലും രണ്ടാമത് ചോറ് കിട്ടുന്ന ദിവസം എന്ന നിലയിലും തിരുവോണ സദ്യയെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഉത്രാടത്തിലെ എല്ലാ ജോലികളും വയറു നിറയെ ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയുടേതും കൂടിയാണ്. അങ്ങനെ ഒന്നിലധികം മുഖങ്ങളുണ്ട് നാളത്തെ ഉത്രാട വിശേഷത്തിന്.

0: ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ 10-45 വർഷങ്ങൾക്ക് മുൻപുള്ള ഓണത്തെക്കുറിച്ച് പറയാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്.
1: ശ്രീമതി ഗീത പ്രസന്നകുമാർ,
0: ഇപ്പോഴുള്ള ഓണം ആഡംബരത്തിന്റെ ഓണമല്ലേ? എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്ന ഓണം. അന്ന് ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഓണാഘോഷമായിരുന്നു. എങ്കിലും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓണമായിരുന്നു സന്തോഷവും നന്മയും നിറഞ്ഞത് എന്ന് തോന്നിപ്പോകുന്നു. ഓണത്തിന് മാത്രം വാങ്ങുന്ന വിലപിടിപ്പുള്ള മനമയക്കുന്ന മണമുള്ള മോട്ടി സോപ്പിൽ കുളിയൊക്കെ കഴിഞ്ഞ് പുത്തനുടുപ്പിട്ട് ഊഞ്ഞാലാടിയും പറമ്പിൽ നിന്നും അടുത്തുള്ള വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതുമായ പൂക്കൾ കൊണ്ടുള്ള പൂക്കളവും ഇട്ട് ആഘോഷിക്കുന്ന ഓണം. ഇപ്പോൾ പൂക്കൾ പോലും റെഡിമെയ്ഡ് അല്ലേ? ഒന്നിനും ക്ഷാമമില്ലാത്ത ഓണം. അന്ന് ഉത്രാടത്തിന് ഉപ്പേരി വറക്കുന്നതിൻ്റെയും സദ്യ ഒരുക്കുന്നതിൻ്റെയും തിരക്കുകളും അതിൻ്റെ പിന്നിലുള്ള അമ്മയുടെ കഷ്ടപ്പാടുമാണ് മനസ്സിൽ തെളിയുന്നത്. ഓണാട്ടുകരയുടെ ഭാഗമായ കല്ലുമലയിലെ ഓണച്ചന്തയിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികളും കപ്പയും ഏത്തക്കുലയുമൊക്കെ അടുക്കളയിൽ കിടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ഉറങ്ങാൻ പോകുന്ന ഞങ്ങൾ രാവിലെ ഉണരുമ്പോൾ അനുഭവിക്കുന്നത് അടുക്കളയിൽ പലതരത്തിലുള്ള ഉപ്പേരികളുടെയും പലതരം കറികളുടെയും കൊതിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ ഒരത്ഭുതത്തോടെ അമ്മ ഒരു പ്രതിഭാസമാണെന്ന് മനസ്സിൽ കരുതും. തയ്യൽക്കാരൻ്റെ അടുത്ത് കാവൽ നിന്ന് തയ്പ്പിച്ച് മേടിക്കുന്ന പുത്തനുടുപ്പിൻ്റെ മണം കൂടിയാകുമ്പോൾ അന്നത്തെ ഓണം കെങ്കേമോ ആയിരുന്നു. ഇന്നും എനിക്ക് ഏറെ സന്തോഷം തരുന്നത് ആ ഉത്രാടവും തിരുവോണവും തന്നെയാണ്. കാരണം ഇന്നത്തെ പോലെയല്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ആ ആഘോഷവും സന്തോഷവും. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾക്കാണ് മാധുര്യം കൂടുതൽ. ഇപ്പോൾ ഓണം ആഘോഷിക്കുമ്പോഴും ഈ അനുഭവങ്ങൾ മനസ്സിലെങ്കിലും ഓർക്കാത്ത, ഓർക്കുമ്പോൾ മുഖത്തൊരു ചിരിവിടരാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. അതായിരുന്നു ആ അനുഭവങ്ങൾ.
2: ഓണവിഭവങ്ങളെല്ലാം വയലിലും പറമ്പിലും കൃഷി ചെയ്തെടുക്കുന്ന നാട്ടുവിഭവങ്ങളായിരുന്നു. എന്തിനധികം പാർപ്പിടകത്തിനുപയോഗിക്കുന്ന ഉഴുന്നുവരെ നമ്മൾ കൃഷി ചെയ്തെടുത്തിരുന്നു. തൊഴിലെടുക്കുന്നവരുടെ കൂടിയായിരുന്നു ഓണം. പിച്ചാത്തി, കറിക്കത്തി, തവി തുടങ്ങി ഉത്രാടത്തനാൾ സന്ധ്യയ്ക്ക് മാവേലിയെ സ്വീകരിക്കുന്നതിനെന്ന് വിശ്വസിക്കുന്ന വാൽക്കിണ്ടി വരെ നിർമ്മിക്കുന്നവർക്കു കൂടിയുള്ളതായിരുന്നു ഓണം. അതുകൊണ്ട് തന്നെ ഉത്രാടം അധ്വാനത്തിന്റേതുകൂടിയാണ്.

0: ഓണക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓണാട്ടുകരക്കാര് നേരത്തെ തന്നെ കൃഷി ഇറക്കും.
1: ശ്രീ പത്യൂർ വിശ്വൻ.
0: ഓണം ഇത്രാം തീയതി കണ്ടു കഴിഞ്ഞിരുന്നാൽ അതിന് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി അവരിറക്കി ഓണ

ത്തിന് മുമ്പ് തന്നെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഓണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സ്വഭാവം. കർക്കിടകത്തിലെ സംക്രാന്തിക്ക് വീടുകളൊക്കെ തന്നെ അടിച്ചു വാരി വീട്ടിലെ തിരികി പഴമുറത്തിൽ വെച്ച് അഴുക്കും പുഴുക്കുമെല്ലാം വാരി വെള്ളയ്ക്ക തേര് ഉണ്ടാക്കി അതിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഈ പഴയ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി കളയുന്ന ഒരു രീതി ഈ ഓണാട്ടുകരയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അതുവരെയുള്ള പഞ്ഞങ്ങളെല്ലാം തന്നെ കളഞ്ഞ് അടുത്ത ചിങ്ങത്തെ വരവെക്കുന്നതിന് വേണ്ടി സ്വപ്നം കാണൽ കൂടിയായിരുന്നു അവർ. ഉത്തരാടത്തിൻ്റെ അന്ന് ഈ വറപ്പും വറക്കുന്നതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ സ്വന്തം വീട്ടിലെ തെങ്ങിലെ തേങ്ങ പൊതിച്ചുകൊണ്ട് വന്ന് വെട്ടി ഉണങ്ങി കൊപ്പറയാക്കി ആട്ടി ആ വെളിച്ചെണ്ണയിൽ ഉപ്പേരി വറക്കുമ്പോഴുണ്ടാകുന്ന ഒരു മണം ഉത്തരാടത്തിൻ്റെ അന്ന് പരക്കുകയായി. ഓണത്തിൻ്റെ ആദ്യത്തെ മണമാണ് ഉത്തരാടത്തിൻ്റെ മണം. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഉത്തരാടത്തിൻ്റെ അന്ന് വൈകിട്ട് വാഴ വെട്ടി അതിൻ്റെ പുറംതൊലിയെല്ലാം കളഞ്ഞ് പോള കളഞ്ഞിട്ട് അതിൻ്റെ വെള്ള പിണ്ടിയെടുത്ത് ആ പിണ്ടിയിൽ പച്ചോലയുടെ പുളിയെടുത്ത് വട്ടത്തിൽ കുത്തി മരോട്ടി തോടോ അതല്ലെങ്കിൽ ചട്ടിയിലോ പത്ത് തിരി ഇട്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഈ ഉത്തരാടനാളിലും. ഒരു പക്ഷേ ആ പഴയ പ്രകൃതിയുടെ സൗന്ദര്യം ഇന്നില്ലെങ്കിൽ പോലും നല്ലൊരു നാളേക്ക് വേണ്ടി ഉത്തരാടനാളിൽ ഓണാട്ടുകരക്കാർ ഒരു വലിയ സ്വപ്നവുമായി ഇന്നും കാത്തിരിക്കുന്നു.

0: അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങാം. വൈകുന്നേരമാകുമ്പോൾ പിണ്ടിവിളക്കിൻ്റെ പണിപ്പുരയിലാണ്. മരോട്ടി വിളക്കെന്നും പറയും. മരോട്ടിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. മരോട്ടിക്കായ രണ്ടായി പിളർന്ന് അകം ചുരണ്ടി കുരുവും കളഞ്ഞ് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. മരോട്ടി എണ്ണയും എള്ളെണ്ണയും ഉപയോഗിക്കും. അത് പ്രധാനമായും കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. വാഴയുടെ പുറത്തെ പോളകൾ അടർത്തി കളഞ്ഞ് അത് വീട്ടുവാതിക്കൽ കുഴിച്ചിടും. ഏകദേശം 5 അടി ഉയരം കാണും. ഓലമടലിൻ്റെ കട്ടികൂടിയ ഭാഗം, അതിന് മടപ്പുളി എന്ന് നാട്ടുപേര്. മരോട്ടിക്കായ വയ്ക്കാൻ പാകത്തിൽ കുത്തി നിർത്തും.
1: ഈ വിളക്ക് കത്തിക്കുന്നതിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട്. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി ചക്രവർത്തി വർഷത്തിലൊരിക്കൽ ഉത്രാടരാവിൽ തന്റെ പ്രജകളെ കാണാനെത്തുമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. വിളക്ക് കൈവശമുള്ളവൻ എന്നും വിശ്വം ദീപമയം എന്ന കവിവാക്യവും ഇവിടെ ഓർക്കാം. നാടെങ്ങും ആഘോഷം നടക്കുമ്പോൾ അതിന് വിളക്ക് കത്തിച്ചു വേണം സഹകരിക്കാൻ. എങ്കിൽ മാത്രമേ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുകയുള്ളൂ.

0: അത്തം പിറന്നാൽ പിന്നെ 10-ാം ദിവസം തിരുവോണമാണ്.
1: ശ്രീ പൂവണ്ണാൽ ബാബു,
0: തിരുവോണത്തെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നത് 1-ാം ഓണമായ ഉത്രാടമാണ്. ഉത്രാടമില്ലെങ്കിൽ പിന്നെ എന്ത് തിരുവോണം? തിരുവോണ തിരുവുത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അതിന് എത്രയോ മുൻപേ ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു. ഉത്രാടത്തിന്റെ അന്ന് ഉച്ചതിരിയുമ്പോൾ അച്ഛന്മാർക്കുണ്ടാകുന്ന വിപ്രാളം പ്രസിദ്ധമാണല്ലോ. പണ്ടത്തെ ഉത്രാടവും ഇന്നത്തെ ഉത്രാടവും തമ്മിൽ അജഗജാന്തരമുണ്ട്. കേരളം ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത മഹാബലിയെ കേരളവുമായി ബന്ധിപ്പിച്ച പൂർവമനീഷികളെ നമസ്കരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഭക്തന്മാരിൽ ഉത്തമനായ പ്രഹ്ലാദന് ഭഗവാൻ കൊടുത്ത വരമാണ് പ്രഹ്ലാദന്റെ പരമ്പരയെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത്. പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ട് മാത്രമാണ് ദേവശത്രുവായിരുന്നിട്ടും ബലി ആദരണീയനായത്. എന്താണ് ഇതിന്റെ പൊരുൾ? അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും നിരാശരാകാതെ സർവചരാചരങ്ങളിലും അന്തരാമിയായി വർത്തിക്കുന്ന സർവീശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അനന്യാശ്ചിന്തയന്തോമായേജന പരിപാസ്യതേ തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമിഹം എന്ന ഗീതാവചനം ഓർക്കുക. വേലയും കൂലിയുമില്ലാത്ത, കാർഷിക വിളകളൊന്നും ഭാഗമല്ലാത്ത, രോഗവും ദുരിതവും പട്ടിണിയും മാത്രം കൂട്ടായ കർക്കിടകമെന്ന പഞ്ഞമാസത്തെ അതിജീവിക്കാൻ കഴിയുന്നവർക്കുള്ളതാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ചിങ്ങമാസവും ഓണവും. ഓണനിലാവിന്റെ പുടവയുടുക്കുമ്പോൾ അമ്മയ്ക്കിന്നും പുതുലാവണ്യമാണെന്ന് ONV പാടിയത് ഓർക്കുക. അത്തപ്പൂടലോടെ ആരംഭിക്കുന്ന പണ്ടത്തെ ഓണാഘോഷങ്ങളിൽ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ജനങ്ങൾ പലവിധ കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, തുമ്പിത്തുള്ളൽ തുടങ്ങിയവയിൽ സ്ത്രീകളും, പന്തുകളി, വള്ളംകളി, കടുവാക്കളി തുടങ്ങിയവയിൽ പുരുഷന്മാരും, പൂക്കളമിടൽ, പൂശേഖരിക്കൽ, ഊഞ്ഞാലാടൽ, ആർപ്പുവിളികൾ, ഉത്രാട ദീപം തെളിക്കൽ എന്നിവയിൽ കുട്ടികളും പങ്കെടുത്തിരുന്നു. അന്നത്തെ ഓണസദ്യയിൽ മത്സ്യ മാംസ മദ്യ വിഭവങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. നിലത്ത് പുൽപ്പാവിരിച്ച് അതിലിരുന്ന് തൂശനിൽ പായസമടക്കമുള്ള ഊണൊക്കെ ഇനി ഭാവനയിൽ മാത്രം. ഓണത്തിന്റെ വിശുദ്ധിയും ശാരദീയവും ഉദ്ദേശ്യവും എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു കലികാല വൈഭവം.

കാലം മാറി, അണുകുടുംബമായി. കാർഷിക സംസ്കാരം തന്നെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഇല്ലാതെയായി. ഓണം ഓൺലൈനിലും സദ്യ മൊബൈലിലുമായി. ജെൻസികൾക്ക് ഓണം ഓനമായി. മഹാബലി കേവലം കഥയിലെ നായകനായി. ബാങ്ക് അക്കൗണ്ടിൻ്റെയും ഓൺലൈൻ മണി ട്രാൻസ്ഫറിൻ്റെയും സാങ്കേതികത ജീവിതത്തിൻ്റെ മുഖങ്ങൾ തന്നെ മാറ്റിമറിച്ചു. മക്കളിൽ കുറേ പേർ കടൽ കടന്ന് അന്യനാട്ടിൽ സുരക്ഷിതത്വം തേടി. വീട്, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അയൽപക്കം, എല്ലാറ്റിൽ നിന്നും മോചനം നേടി ഏതോ ലോകത്ത് അവർ മറ്റൊരു ജീവിതം കൂട്ടിയൊരുക്കി. നാട്ടിൽ പല വീടുകളും അനാഥമായി. കോടി വീടുകളിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ജന്മങ്ങൾ അകലെയുള്ള മക്കളുടെ വിളിയും പ്രതീക്ഷിച്ച് ദുഃഖിതരായി കഴിഞ്ഞു.

0: ദിവസം.
1: മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ മാവേലി നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ദിവസമായി ഉത്രാടത്തെ വിശേഷിപ്പിക്കുന്നു.
2: ശ്രീമതി സിന്ധു രവീന്ദ്രൻ നായർ.
1: ഉത്രാടം നാളിന് ഒന്നാം ഓണമെന്നും കുട്ടികളുടെ ഓണമെന്നും ചെറിയ ഓണമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. അത്തന്നാളിൽ തുടക്കം കുറിച്ച് പൂക്കളങ്ങൾ പൂർണ്ണതയിലെത്തുന്നത് ഉത്രാടം നാളിലാണ്. ഉത്രാടപ്പാച്ചിൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി തന്നെയാണ്. ഉത്രാട ദിവസത്തെ തിരക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പണ്ട് അരി മുതൽ എല്ലാം സംഘടിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് തുണിയെടുക്കണം, മുതിർന്നവർക്ക് അപൂർവമായി മാത്രമാണ് അന്ന് തുണി എടുത്തിരുന്നത്. കാരണം അതിനുള്ള പണം പഴയ തലമുറയിൽപ്പെട്ട പലരുടെയും കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഉത്രാടപ്പകൽ ഓടി നടന്ന് പല സാധനങ്ങളും സംഘടിപ്പിച്ചു വയ്ക്കണം. അതിനുശേഷം ഉത്രാട വിളക്ക് കത്തിക്കണം. ഉത്രാടരാത്രി മുഴുവൻ ഉപ്പേരിയും അച്ചാറുമടക്കം ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ശബ്ദം നിറഞ്ഞതായിരിക്കും പഴയകാലത്തെ അടുക്കള. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ചോറ് വെക്കാനുള്ള അരിയും നമ്മുടെ തന്നെ പാടത്ത് കൃഷി ചെയ്ത് പുഴുങ്ങി കൊത്തിയെടുത്തിരുന്നു. ഇന്നാകട്ടെ ഉത്രാടത്തിന് ആർക്കും തിരക്കില്ല, നേരത്തെ തന്നെ എല്ലാവരും കരുതി വയ്ക്കും. പണ്ട് ഒരു ഓണം വരാൻ കാത്തിരിക്കും, ഇന്ന് എല്ലാവർക്കും ഓണമാണ്.
2: പൊക്കമുള്ള മതിലും ഇരുമ്പ് കേറ്റും നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വീടുകൾക്കും അലങ്കാരമായി. വാഴപ്പഴവും പ്ലാസ്റ്റിക് കൂടിൽ വറുത്തുപ്പേരിയും വിപണിയിൽ നിറഞ്ഞപ്പോൾ വാഴ പാഠപുസ്തകത്തിലേക്ക് ഒതുങ്ങി. മരോട്ടി വിളക്കിനെ കാണാതായി. മുറ്റമെല്ലാം സിമെന്റുകട്ടകൾ പാകി പരിഷ്കരിച്ചു. ഉത്രാടത്തനാൾ സന്ധ്യയ്ക്ക് മാവേലിയെ സ്വീകരിക്കാൻ ഒരെളുപ്പവഴി കണ്ടുപിടിച്ചു. പിണ്ടി വിളക്കിന് പകരം കമ്പി വിളക്ക് ഗേറ്റിൽ കെട്ടിവെച്ചു. മൂന്ന് പായസമടക്കം ഓണവിഭവങ്ങൾ വരവ് വിഭവങ്ങളായി.
3: കാലം അങ്ങനെയാണ്, അത് മാറിക്കൊണ്ടിരിക്കും. പലർക്കും ആ മാറ്റം സ്വീകാര്യമാകില്ല, പക്ഷേ അത് അംഗീകരിച്ചേ പറ്റൂ. എന്നിരുന്നാലും ഓണക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും നാട്ടിലെത്തുന്നവർ ഇപ്പോഴുമുണ്ട്. നാട്ടിലെത്താൻ കഴിയാത്തവർ അവരവരുടെ നാടുകളിൽ ഓണസദ്യ തയ്യാറാക്കും.
2: കാർഷികോത്സവമായ ചിങ്ങത്തിരുവോണത്തിന് സാമൂഹികവും സാമ്പത്തികവുമായ സമത്വത്തിന്റെ സന്ദേശമുണ്ട്. വരുംകാലത്തിന്റെ സുന്ദരമായ പ്രതീക്ഷയുണ്ട്. എല്ലാം ഉപേക്ഷിച്ചു പോയ ഒരു ഭരണാധികാരിയുടെ കഥയുമുണ്ട്.
3: ഈ പോരാട ദിനത്തിൽ നിഴലും നിലാവും തോണി കളിക്കുന്ന ഉത്രാട രാത്രിയെക്കുറിച്ച് ഓർക്കാം. ഓണപ്പുടവയും ഓണപ്പാട്ടും കുറഞ്ഞു വരുന്നെങ്കിലും അത്തം കറുത്താൽ നാളെ ഓണം വെളുത്തു എന്ന കാർഷിക ചൊല്ല് ഇപ്പോഴും പഴയ തലമുറക്കാർക്കിടയിലുണ്ട്.

നാളെ ഉത്രാടനാളിൽ ഈ സമയത്ത് തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കും. നാളെ കഴിഞ്ഞാൽ തിരുവോണമാണ്. ഏറെ ആഹ്ലാദത്തോടെ ഇരുട്ടി നേരം വെളുക്കുമ്പോൾ ഉത്രാടം മുറ്റത്തെത്തും.

0: മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, കവിതാലാപനം സുപർണ ശ്രീധർ, നിർവഹണ സഹായം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, നിർവഹണം ഷിബു ജോർജ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: വയലും വേടും

0: സേലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി.
1: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
2: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
3: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
4: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
3: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: %30 ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വർത്തമാനകാലം. ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജോൺസൺ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. യേശുദാസ് പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിത ഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് പാർവതി പ്രശാന്ത്, മിത്ര വിന്ദ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ വിനീത് ചീനിവിള.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാർവതി പ്രശാന്ത്, തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ നിലവിൽ ബാംഗ്ലൂരിൽ നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ലളിതഗാന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആകാശവാണിയോട് എന്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം പാടുന്ന ഗാനം സങ്കല്പത്തിലെ താരാട്ടു പാട്ടിന്റെ എന്ന് തുടങ്ങുന്നു. രചന ബിജു തിരുമല, സംഗീതം ജി ദേവരാജൻ.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് മിത്രവിന്ദ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ മിത്രവിന്ദ കെ ആർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ലളിത സംഗീത പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആകാശവാണിയോട് നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പാടുന്ന ഗാനം ഇല്ലത്തെ മുല്ലകൾ പൂത്തു. രചന പി ഭാസ്കരൻ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി FM ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് പാർവതി പ്രശാന്ത്, മിത്ര വിന്ദ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ വിനീത് ചീനിവിള, നിർവഹണ സഹായം ജയന്തികൃഷ്ണ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം ഫഹദ് റാസ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓണം കഴിഞ്ഞയുടൻ കമ്മിറ്റി രൂപീകരണ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 മണിക്കായിരിക്കും ദർശനത്തിനായി നട തുറക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാകണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്തെ ദേശീയപാതകളിൽ ഇരുചക്രവാഹന യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്നും മീഡിയനോട് ചേർന്നും വാഹനം ഓടിക്കുന്ന പ്രവണത അപകടങ്ങൾക്ക് കാരണമാകുന്നതായി കേരള പോലീസ്. സാവധാനം പോകുന്ന വാഹനങ്ങളും ഭാരമേറിയ വാഹനങ്ങളും എപ്പോഴും റോഡിന്റെ ഏറ്റവും ഇടതുവശത്തുള്ള ലെയിൻ ഉപയോഗിക്കണമെന്നും മാർഗ്ഗനിർദ്ദേശം. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 6 വിക്കറ്റ് ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ

0: പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈ ജി ഫ്യൂച്ചറിൽ
4: എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളയാ.
6: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചെങ്കോൽ. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: തിരുവനന്തപുരം കണിയാമ്പലത്ത് ലഹരി വെട്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴ് പേർ പിടി.
1: ഓൺ കേരളാസ് റാംപന്റ് ഡ്രഗ് ക്രൈസിസ്. It's the biggest talking point in the state.
2: Elathooril prayapoorthiyagatha penkuttiye lahari nalgi pidipichu garbhiniyaakki.
3: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Kerathile mayakkumarunninte vere arakkuka ennulla lakshyathode Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലോ.
8: ചിത്രം സർഗം, ചിത്രപാടിയ ഗാനം രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: യേശുദാസും സുജാതയും പാടിയ മറ്റൊരു ഗാനം ചിത്രം ധ്രുവം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
2: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
1: പലിശരഹിത EMI,
2: 30,000 വരെ ക്യാഷ് ബാക്ക്,
1: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
2: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയതാണ് അടുത്ത ഗാനം. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ. ചിത്രം കഥ പറയുമ്പോൾ.

ചിത്രം ഫോർ ദ പീപ്പിൾ, രചന കൈതപ്രം, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനം.

0: ഓണം ഷോപ്പിംഗിന് യു പി ഐ എടുക്കണോ കാർഡ് എടുക്കണോ?
1: യു പി ഐ എടുത്തോ. മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
2: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
4: മധു ബാലകൃഷ്ണൻ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം മേക്കപ്പ് മാൻ. രചന കൈതപ്രം. സംഗീതം വിദ്യാസാഗർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചിത്രം ഗ്രാമഫോൺ. യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പൊത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അഫ്സൽ, മഞ്ജിരി, സംഗീത പ്രഭു എന്നിവർ പാടിയ ഗാനം ചിത്രം ഹലോ. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം, മഹാകവി കുട്ടമത്ത് രചിച്ച പാലോലും ഭാഷിണി എന്നു തുടങ്ങുന്ന കൃതി, രാഗം അമൃതവർഷിണി ആദിതാളം.

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം. യേശുദാസും ലതികയും പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിൽ ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ചിത്രം മോഹിനിയാട്ടം.

മനസ്സിൻ കാലം തുള്ളി കുളുമ്പിയ നേരം സംഗമം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്.
1: മനുഷ്യ ജീവിതം ലളിതസുന്ദരമായാൽ അതനുഭൂതിദായകമാണ്. സ്വന്തം കാര്യങ്ങൾ എങ്കിലും അവനവനെ കൊണ്ടാവുന്നത് ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണകരമാണ്. ഒരു ദിവസം സബർമതി ആശ്രമ സങ്കേതത്തിൽ മഹാത്മാഗാന്ധിയെ കാണാനായി രണ്ട് വിദേശികളെത്തി. അവർ അവിടെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള കിണറ്റിൻകരയിൽ ഒരു വൃദ്ധൻ തുണികൾ അലക്കുന്നത് കണ്ടു. വൃദ്ധൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വിദേശികൾ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയുടെ ആശ്രമമല്ലേ, ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വന്നതാണ്, മഹാത്മാഗാന്ധി എവിടെ? ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അദ്ദേഹം താമസിയാതെ തന്നെ ഇവിടെ എത്തിച്ചേരും, വിശ്രമിക്കൂ, അദ്ദേഹം വരുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. വൃദ്ധൻ അവരെ അടുത്തുള്ള ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അദ്ദേഹം അലക്കുജോലിയിൽ വ്യാപൃതനായി, മറ്റൊന്നും ശ്രദ്ധിക്കാതെ. അലക്കു തീർന്നു. വസ്ത്രങ്ങൾ കഴുകിയത് ഉണക്കാനായിട്ട് വിരിച്ച് കഴിഞ്ഞപ്പോൾ വിദേശ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് ചെന്നു. വൃദ്ധൻ തിണ്ണയിലിരുന്നു. എന്നിട്ട് വിദേശികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഗാന്ധിജിയെ കാണുന്നത്? അവർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അവർ അദ്ദേഹത്തെ ഒന്ന് നോക്കി. വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് ആ ഗാന്ധിജി. വിദേശികൾക്ക് ആശ്ചര്യമായി. അവരെ നോക്കി ഗാന്ധിജി പറഞ്ഞു, അവനവൻ്റെ ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. ഗാന്ധിജി വീണ്ടും പറഞ്ഞു, ഒരാളുടെ ജീവിതം എത്രയോ സരളമായിരിക്കുന്നുവോ അത്രയും അയാൾ ലോകത്തെ സേവിക്കുവാൻ അർഹനായിത്തീരുന്നു. സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുവാൻ കഴിയും? ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും ഏതൊരാളെയും കൂടുതൽ കൂടുതൽ ഈശ്വരനോടടുപ്പിക്കുന്നു. കർമ്മങ്ങളൊന്നും ചെയ്യാതെ സമയം പാഴാക്കുന്നവർ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ്. കർമ്മങ്ങൾ സംശുദ്ധമായി ചെയ്ത് മറ്റാരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കാതെ സേവന നിരതയോടുകൂടി പ്രവർത്തിക്കുന്ന ദർശനമാണ് മഹാത്മാഗാന്ധിജിയിൽ നിന്നും ലോകം മനസ്സിലാക്കുന്നത്. സ്വന്തമായി ഒരു കർമ്മവും ചെയ്യാതെ എല്ലാം ആധുനിക യന്ത്രങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. കർമ്മം ചെയ്യാതെ വിലയേറിയ സമയം പാഴാക്കുന്നവർ കർമ്മനിരതയിലൂടെയും ലളിതമായ ജീവിതത്തിലൂടെയും ലോക ആരാധ്യനായി തീർന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ ഒരിക്കലെങ്കിലും ഓർക്കേണ്ടതാണ്.
0: ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അടുത്ത രണ്ട് ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക.

0: തരംഗ്.
1: വിവിധ ഭാരതി ഇസ് വക്ത ആപ് സുൻ രഹേ ഹൈ മിശ്രിത് സംഗീത് കാ കാര്യക്രം രംഗ് തരംഗ്. അലീഷ ചിനോയ് കി ആവാസ് മേ നിതിൻ റായ്കവാർ കാ ലിഖാ ഗൈർ ഫിൽമി പോപ് ഗീത് സുനിയേ. ഇസേ ശുരു മേ ഢാലാ ഹൈ സന്ദീപ് ചോട്ടാ നേ.

तारा शाम का हो गुमा सुबह पे जिस तरह।